रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ കുറേത്തി. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഇന്നും ഉണ്ടാവട്ടെ കേട്ടോ. സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണമല്ലോ. വേറെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവരാണ് നമ്മളെ സന്തോഷമൊക്കെ തരണേ, പക്ഷേ അല്ല. അവരെന്തൊക്കെ തന്നു കഴിഞ്ഞാലും, സന്തോഷം തന്നാലും സങ്കടം തന്നാലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊണ്ട് തന്നു കഴിഞ്ഞാലും അതെല്ലാം സ്വീകരിക്കണോ അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരല്ല നമുക്ക് സന്തോഷം തരുന്നത്, നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ സംസാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലും സന്തോഷം ഉണ്ടാകും. അപ്പോൾ പിന്നെ വേറെ ആരുടെയെങ്കിലും ലൈഫ് കണ്ടിട്ട് അയ്യോ അവർക്ക് സന്തോഷമുണ്ടല്ലോ എനിക്ക് മാത്രം ഇല്ലല്ലോ അങ്ങനെ ഒരു പരാതി പറയേണ്ട, ഇടവരില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടുന്നത് എല്ലാമുണ്ട്. കണ്ണ് തുറന്ന് നോക്കാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് മുതലെങ്കിലും നമുക്കൊന്ന് കണ്ണ് തുറന്ന് അങ്ങോട്ട് നോക്കിയാലോ. ഓക്കെ, സ്റ്റേ ട്യൂൻഡ്.

ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ടോ അല്ലെങ്കിൽ നമ്മളിലുണ്ടോ? റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ എന്ത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മളെല്ലാവരും പെട്ടെന്ന് പ്രയോഗിക്കുന്ന ഒരു കാര്യമാണിത്. രണ്ടുപേർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം അവർ പറഞ്ഞു എന്ന് വിചാരിക്കുക, നമ്മളെന്താ ചെയ്യുക? ചിലപ്പം മിണ്ടാതെ എഴുന്നേറ്റ് പോവുമായിരിക്കും. ചിലർക്ക് അങ്ങനെയല്ല കേട്ടോ, അവര് പറഞ്ഞ കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ളതല്ല എന്ന് കാണിക്കാനായിട്ട് എന്തെങ്കിലും അങ്ങോട്ട് തിരിച്ചു ചെയ്യും. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഒരു വല്ലാത്ത മനസമാധാനക്കേടാണ്. അപ്പൊ നമ്മളിതങ്ങനെ തിരിച്ചു പറയുമ്പോൾ ചിലപ്പോൾ അവരെ ഹേർട്ട് ചെയ്യുന്നതായിരിക്കാം. അവർക്കും നമ്മൾക്കും ഇടയിലുള്ള ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ മോശപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടാകും. അപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കുക എന്നുള്ളത് ചിലരുടെ ഒരു ശീലമാണ്. എന്നാൽ ആ ശീലം ഭാവിയിലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വരുത്തുന്നുണ്ടോ? റേഡിയോ സുനുമാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ഇഷ്ടമുള്ളത് കാര്യം നമുക്ക് ഇഷ്ടത്തിനായിരിക്കും ചെയ്യുന്നത്. എന്നാൽ നമ്മൾ വിചാരിച്ച ആ ഒരൊറ്റ കാര്യം നമ്മുടെ താല്പര്യത്തിനല്ല ചെയ്തത്. അതോടുകൂടി തീർന്നു കേട്ടോ. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുണ്ട് ഞാൻ ചച്ചു. നമ്മളെല്ലാവരും പരാതി പറയാറുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം മാത്രമേ മറ്റുള്ളവർ ചെയ്യാൻ പാടുള്ളൂ എന്ന്. നമ്മൾ ഒരിക്കലും വാശി പിടിക്കാനോ നിർബന്ധം പിടിക്കാനൊന്നും പാടില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ ജീവിക്കുന്നത്. എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പൊ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചിട്ട് മറ്റൊരാൾ പെരുമാറണമെന്ന് നമ്മൾ എങ്ങനെയാണ് വാശി പിടിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അവർ കണ്ടറിഞ്ഞ് ചെയ്യണം എന്നതിന് നമ്മളിങ്ങനെ വാശി പിടിക്കുന്നത്. ചിലപ്പോൾ പറ്റുമായിരിക്കും, ചിലപ്പോൾ പറ്റില്ലായിരിക്കും. ആ പറ്റാത്ത കാര്യം വരുമ്പോഴാണ് പരാതികളുടെ ഒരു ബഹളം തന്നെ വരുന്നത്. ഞാനത് പറഞ്ഞിട്ട് നീ ചെയ്തോ, നിനക്കത് ചെയ്യാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് നീ എന്നെ പറ്റി ചിന്തിച്ചോ, എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മൊത്തം നമ്മളങ്ങോട്ട് പറഞ്ഞു തീർക്കും. നമുക്കും ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരാറില്ലേ? ഒരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാറില്ലേ? അപ്പൊ നമ്മൾക്ക് എക്സ്ക്യൂസ് ഉണ്ടാവില്ലേ പറയാനായിട്ട്? അപ്പൊ അവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, അയ്യോ എനിക്ക് ഇത്രയും ചെയ്തു കൊടുത്തിട്ട് ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ദേ അവൻ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ തിരിച്ച് ചിന്തിക്കണം, നമ്മളങ്ങനെയൊക്കെ പറയണില്ലേ എന്ന്. അതുകൊണ്ട് ഈ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന പരിപാടി അത് അങ്ങോട്ട് നിർത്തണം കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്. സ്റ്റേ ട്യൂൻഡ്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just be

ആരെയാണ് നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്താറ്? നമ്മളെ തന്നെയാണോ? നമുക്ക് വേണ്ടപ്പെട്ടവരെയാണോ? നമുക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരാളെയാണോ? റേഡിയോ സോനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ ചച്ചു. നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ. അവരോടായിരിക്കാം നമ്മൾ പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നത്. തൊട്ടതിനും പിടിച്ചതിനും നമ്മൾ ഇവരോട് ആവശ്യങ്ങൾ പറയും. അപ്പൊ നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ 24/7 ഇവർ നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കണം. ഇതാണ് നമ്മളുടെയൊക്കെ മനസ്സിലുള്ളത്. നമ്മൾ ഓരോ കാര്യം പറയും, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ നിർബന്ധ കുനിഷ്ട ബുദ്ധി എന്താ വിചാരിക്കുക എന്നറിയോ, അതൊന്നും പ്രയോറിറ്റി അല്ല. ഞാനാണ് പ്രയോറിറ്റി. അപ്പൊ ഞാൻ പറയുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തേ പറ്റൂന്ന് അങ്ങനെ ഒരു വൃത്തികെട്ട ചിന്താഗതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇവരോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസരം വരുമ്പോൾ നമ്മൾ അവരെ ക്രൂശിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. എല്ലാവർക്കും പരിമിതികളുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഈ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ശീലം നമുക്ക് ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാം. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞു അവർക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കാം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ വെറുതെ ഇരിക്കുന്നവരെ പിടിച്ച് കുറ്റപ്പെടുത്താൻ പാടില്ല കേട്ടോ. അപ്പോ നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ, കുറ്റപ്പെടുത്തുകൾ ഇല്ലാത്ത, അല്ല കുറ്റപ്പെടുത്തലുകൾ ഇല്ലാത്തൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൻഡ്.

0: അനർക്കലി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഹരിഹരൻ അദ്ദേഹത്തിന്റെ മനോഹരമായ ശബ്ദത്തിലായിരുന്നു ആ ഒരു പാട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം എല്ലാവർക്കും. സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒക്ടോബർ 15 ആയിട്ടോ, വ്യാഴാഴ്ച ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് വ്യാഴാഴ്ചയാകുമ്പം ഞാൻ എല്ലാ വ്യാഴാഴ്ചയും പറയാറുള്ളത് പോലെ മനസ്സിൻ്റെ ഒരു കോണിൽ ഒരു ചെറിയ സന്തോഷം നമുക്കുണ്ടായിരിക്കും അല്ലേ. അപ്പം നാളത്തെ അവധി ഓർത്ത് ഇപ്പോഴേ നമുക്കൊരു സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പിന്നെ മാത്രമല്ല, ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ജയിലർ 2 കാണണം എന്നുള്ള ആ ഒരു സന്തോഷം ഇന്നത്തെ ദിവസത്തിന് കുറച്ച് കൂടുതൽ എന്താ പറയുക, നമുക്കൊരു വെയിറ്റിംഗ് തരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള നല്ല വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും? നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ലൈഫ് ഒന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത് കേട്ടോ. നമുക്ക് നമ്മളിപ്പോൾ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ മാറാൻ തയ്യാറാകാത്ത ഒരാൾ എത്ര ജോലി മാറിയാലും അല്ലെങ്കിൽ എവിടെ പോയി താമസിച്ചാലും അതേ രീതിയിൽ തന്നെയായിരിക്കും ആൾ പിന്നെ മുന്നോട്ട് പോവുക. മാറ്റം പ്ലാനുകളിൽ മാത്രമല്ല തുടങ്ങേണ്ടത്, നമ്മുടെ ഈ നിമിഷത്തിലെ ചെറിയ ചെറിയ ശീലങ്ങളിലാണ് എന്നുള്ളതാണ്. അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ലൈഫിനെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. കൂടെ നിങ്ങളുടെ മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ വരുന്ന സമയത്താണ് ഈ ഒരു ടൈം ഏറ്റവും ബ്യൂട്ടിഫുൾ സമയമായിട്ട് മാറുന്നത് അല്ലേ. അപ്പം നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വ്യാഴാഴ്ച ദിവസം ഏറ്റവും മനോഹരമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. 5000917 ലേക്ക് ഒരു കുട്ടി ബ്രേക്കിലേക്കാണ്.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ്, 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
4: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു.
5: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
6: ആകാശമായവളെ,
5: പാട്ടിൽ നിറയുന്ന പ്രണയം,
6: മിഴിയിലേക്ക്.
5: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
5: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

KGF 2 എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ടൈമിൽ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ കൂടി നമുക്കിങ്ങനെ വന്ന് നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം നേരെ ഞാൻ മെസ്സേജുകളിലേക്ക് കൂടി പോവാണ്. ആദ്യം ഗുഡ് മോർണിംഗ് മെസ്സേജസിലേക്ക് വരാം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളവരുടെ കുട്ടികളുടെ മെസ്സേജസിലേക്ക് വരാം കേട്ടോ. സി പി ബേബിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട് മീരാൻ ഖാൻ, അതോടൊപ്പം തന്നെ റിയാസ് അസീം, ഓക്കെ, ആളുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. വിഷിംഗ് ഓൾ എ ഹാപ്പി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അവന്തിക്ക കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അമാൻ ഷജീർ ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഫൈസൽ വലപ്പാടിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ കൂട്ടുകാരൻ സന്ദീപ് ഗുരുവായൂരിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ ഓക്കെ, ഇന്നലെയും ബർത്ത്ഡേ ആയിരുന്നെന്ന് തോന്നുന്നു അല്ലേ. ഇന്നലെ ആയിരുന്നു മെസ്സേജ് അയച്ച. ഇന്നലെയും ബർത്ത്ഡേ ആയിരുന്നെന്ന് തോന്നുന്നു, ആണോ? അല്ല, ഇന്ന് വീണ്ടും ആണ്. ഓക്കെ, ഇന്നലെയും ഇന്നുമായിട്ടാൾ ആ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, സന്ദീപിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ആൾക്ക് ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫൈസൽ, അക്ബർ, ഷിബു, ബിജു, അക്ബർ, ഋഷി എല്ലാവരും കൂടിയാണ് ആ വിഷസ് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു കേട്ടോ. സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമുക്ക് ഷിജുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. മനുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സൂര്യദർശൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് മസ്താൻ ജോയിൻ ചെയ്യുന്നു. ഹായ് നിസ, സുപ്രഭാതം, വീക്കെൻഡ് സുഖം തന്നെ. ചായയൊക്കെ കുടിച്ചില്ല, ചായ കുടിച്ചില്ല, ചായ കുടിക്കേണ്ട സമയത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു ഫോട്ടോയൊക്കെ ആൾ അയച്ചു വന്നിട്ടുണ്ട്. ജിസൽ ജിയാൻ, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ റിയാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും തനിഷ് കരീം, റിയാസ് ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ് നമ്മളും തിരിച്ച് വിഷ് ചെയ്യുന്നു. നമ്മുടെ രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ അബിജാനിക്സൺ മെസ്സേജ് അയക്കുന്നു. പിന്നെ വന്നിരിക്കുന്ന ആരാധ്യ കുട്ടിയുടെ മെസ്സേജാണ്. ആരാധ്യയും അതിഥിയാണ് മെസ്സേജ് അയക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ടു KG1 F നോബൽ ഇന്ത്യൻ കിൻഡർ ഗാർഡൻ ആൻഡ് മീനു മാം ഗോയിങ് ഫോർ ദർ പിക്നിക് ടുഡേ. ഓക്കെ, അപ്പം നമ്മളുടെ സ്പെഷ്യൽ വിഷസ് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സോളോ മൂവിയിലെ പാട്ടാണ് കേട്ടോ.

0: 91.7 FM,
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: സഫാരി ആനിവേഴ്സറി സെലിബ്രേഷൻ, ടുഡേസ് എക്സ്ക്ലൂസീവ് ഡീൽസ്.
4: യെല്ലോ ബനാന ബിഗ് ഇന്ത്യ, 1 കിലോ 7 റിയാൽ 50 ദിർഹം.
3: കോക്കനട്ട് ഹോൾ ഇന്ത്യ, 1 പീസ് 1 റിയാൽ 50 ദിർഹം.
4: ആഷ് ഗോഡ് ഒമാൻ, 1 കിലോ 2 റിയാൽ 50 ദിർഹം.
3: യാം ഇന്ത്യ, 1 കിലോ 5 റിയാൽ 75 ദിർഹം.
4: ഡാൻസാനിയൻ മട്ടൺ, 1 കിലോ 34 റിയാൽ 75 ദിർഹം.
3: ഫ്രഷ് പ്രോൺസ് സ്മോൾ സൗദി അറേബ്യ, 1 കിലോ 11 റിയാൽ.
4: ഫ്രഷ് സർദൈൻ ഒമാൻ, 1 കിലോ 3 റിയാൽ 50 ദിർഹം.
3: സാദിയ ചിക്കൻ ഗ്രില്ലർ 1400 ഗ്രാം, 10 റിയാൽ 75 ദിർഹം.
4: ഫ്രഷ് വൈറ്റ് 30 pieces tray, 9 riyal 50 dirham.
3: Chicken dum biryani 500 gram, 5 riyal 50 dirham.
4: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
6: ഹായ്, ഞാൻ ഷെയ്ൻ നിഗം.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: Listening to Morning Safari.
9: Only on Radio Suno 91.7 FM.
10: Malabar Golden Diamonds Morning Safari,
11: brought to you by.
12: It's the season of jewelry and the season of offers at Malabar Gold and Diamonds. ഇപ്പോൾ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്.
13: ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്, ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
14: and Lulu hypermarkets, supermarkets and department stores where the world comes to shop.
15: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. നമുക്ക് നേരെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് പോകേണ്ട സമയമാണിത്.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം.
15: ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രത്യേകതയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അങ്ങനെ കണക്കാക്കുന്നത്. ഇന്ന് ഷവർമ ഡേ ആണ് കേട്ടോ. കേട്ടപ്പോൾ തന്നെ ഒരു ഷവർമ കഴിക്കാൻ തോന്നുന്നുണ്ടോ? പെട്ടെന്ന് രാവിലെ തന്നെ ഷവർമ എന്നൊക്കെ കേട്ടപ്പം. ഓക്കെ, അപ്പം ഇന്ന് ഷവർമ ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആയിട്ടാണല്ലോ, അപ്പം അത് റിലേറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ ഷവർമ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ഈ വാക്ക് വന്ന, അതായത് ഏത് ടർക്കിഷ് വാക്കിൽ നിന്നാണ് ഷവർമ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്, ഇതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം കേട്ടോ. ദ വേർഡ് ഷവർമ ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ടർക്കിഷ് വേർഡ്? ഏത് ടർക്കിഷ് വാക്കിൽ നിന്നാണ് ഷവർമ എന്ന് പറയുന്ന ആ ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നത്? ഇതാണ് ഇന്നത്തെ ഒരു ഒരു ഒരു ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. ഷവർമ എന്ന് പറയുന്ന വാക്ക് ഏത് ടർക്കിഷ് വാക്കിൽ നിന്നാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്താണ് എന്നുള്ളത്. The word shawarma is derived from which Turkish word എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം. പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ, പെട്ടെന്ന് തന്നെ ആ ഒരു വേർഡ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്നതാണ്. കൂടെ തന്നെ നെക്സ്റ്റ് മെസ്സേജ്, സുപ്രഭാതം നിസോ, ജീവിതത്തിൽ തല്ലാനും തലോടാനും തിരുത്താനും നേരെയാക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവുക എന്നത് മഹാഭാഗ്യമാണ്. സത്യമാണത്. ഓരോ പ്രായത്തിലും ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സ്നേഹം കൊടുക്കാൻ കഴിയുമ്പോൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ വലിയ മാറ്റമാണ് സംഭവിക്കുക. അത്തരം ചലനങ്ങളാണ് പല ജീവിതങ്ങളുടെയും ഗതി നിർണ്ണയിക്കുന്നതും. എല്ലാ കുട്ടികൾക്കും റേഡിയോ സുനോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ഒക്കെ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുലൈമാൻ ബ്രില്യൻ സ്കൂളിൻ്റെ ആ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാ എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ അനിരുദ്ധ് മനോജ് ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് പ്രവീണാണ്, ഞങ്ങൾക്ക് വേണ്ടി വാനില ചെടി എന്നുള്ള സോങ് ഇടാമോ ഫോർ ആരോൺ ആൻഡ് ഈഡൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഓ ഇടാലോ, ഉറപ്പായിട്ടും. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്ലേ ചെയ്യാതിരിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. ഷിഹാബുദ്ദീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതായത് സാഹിദും വാഹിദും ആണ് മെസ്സേജ് അയക്കുന്നത്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. സലീം, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖമാണോ? എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. റഷീദ് ഇ കെ നെക്സ്റ്റ് മെസ്സേജിൽ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് വെരി വെരി ഗുഡ് മോർണിംഗ് റഷീദ് ഇ കെ. ശ്യാംലാലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഓൾവിൽ എവ്ലിൻ റോസ് ഫാമിലിയിൽ നിന്നും അവർ ജോയിൻ ചെയ്യുന്നു. ഹർഷിക, നന്ദിക, ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ. ഹാപ്പി വീക്കെൻഡ് രവിശങ്കർജി എല്ലാവർക്കും വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ എനിക്കൊരു അടിപൊളി പോസ്റ്ററൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. ഇതാ ഞാനത് സേവ് ചെയ്യുകയാണ്. ആ പോസ്റ്റർ കൊള്ളാം, രസമുണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയായിട്ടാളത് സെറ്റ് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ദോഹയിലുണ്ട്. ഇന്നലെ ബർത്ത്ഡേ മെസ്സേജ് വായിച്ചില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അയച്ചത്. ഇപ്പോൾ ദോഹയിലുണ്ട്. ഓക്കെ. അപ്പോൾ സന്ദീപിന് നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഒരിക്കൽ കൂടി പറയുന്നു കേട്ടോ. മീവൽ എൽസയുടെ ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്നേഹം നിറഞ്ഞ വിഷസ് അവർക്കും അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോ സോണോ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജാണത്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് അൻസൽ ഹബീബ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഫാസിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. എസ്റ്റഡേയ്സ് പ്രോജക്ട് ഡേ പ്രോഗ്രാം അറ്റ് എം ഇ എസ് വെയർ ഓസം. ഓ അടിപൊളി അടിപൊളി. താങ്ക് യു ഫോർ യുവർ വിഷസ്. ഫൈഹ, ഫെയ്ബ, ഫഹാസലി, ഐബക്ക്, ഐനി. ഓക്കെ, എല്ലാവരും ഒരു ഹാപ്പി വീക്കെൻഡും നമ്മൾക്ക് വിഷ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ദിവസം പ്രോജക്ട് ഡേയുടെ വിശേഷങ്ങളായിരുന്നു ഏറ്റവും അധികം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എല്ലാവരും തകർത്തു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മുടെ സ്റ്റീവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റീവ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജീവിയുടെ ലുക്കിലായിരുന്നു ആള് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റീവ് ഇന്നലത്തെ? അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. സ്റ്റീവ്, സാന്ദ്ര, നോഹ്, അഖിൽ, ആയിഷ എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. ബിനോയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. രാജേഷിൻ്റെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. സഫ്മാൻ, ഗുഡ് മോർണിംഗ് കേട്ടോ. വേറൊരു ഒരു ഓപ്ഷൻ എനിക്ക് പറയാൻ പറ്റുവാണെങ്കിൽ സന്തോഷമായിരുന്നു കേട്ടോ. ആ പാട്ടല്ലാതെ വേറൊരു ഓപ്ഷൻ എനിക്ക് മെസ്സേജിൽ പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ, ഉറപ്പായിട്ടും. ഷഫ്ന മെസ്സേജ് അയക്കുന്നുണ്ട്. ഹൈ നിസ, പ്ലീസ് വിഷ് മൈ നോട്ടി ജോ എ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് എ ഹാപ്പി വീക്കെൻഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. മുജീബ് ഖത്തറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സജി ജോർജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ടീം റേഡിയോ സോണോ. ക്രിസ്റ്റ റോസ് സാൽഗി, ക്രിസ്റ്റീന റോസ് സാൽഗി ആൻഡ് ക്രിസൽ റോസ് സാൽഗി, അവർ എങ്ങോട്ടേക്കാണ്? ബിർല പബ്ലിക് സ്കൂളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടുമോറോ ഈസ് മൈ ബർത്ത്ഡേ ബൈ ക്രിസ്റ്റ റോസിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. ഓക്കെ, അപ്പം നമ്മുടെ ക്രിസ്റ്റയ്ക്ക് സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ കൊടുക്കണ്ടേ? അഡ്വാൻസ് ആയിട്ട് നമ്മളുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെയും റേഡിയോസിനോടെയൊക്കെ സ്പെഷ്യൽ വിഷസ് കേട്ടോ.

കൂടി ഒരു ബർത്ത്ഡേ വിഷസ് കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ്, ഒരു ബർത്ത്ഡേ വിഷസ് ഉണ്ട്. എന്റെ മകൾ പ്രിറ്റി നൈനാന്റെ 1000 പിറന്നാൾ ആശംസകൾ ഒത്തിരി ദൂരത്ത് നിന്ന് മമ്മി സിസ്ലി. ഓക്കെ, അപ്പം സിസ്ലിയാണ് വിഷസ് പറയുന്നത്. ഇന്ന് മോൾ പ്രിറ്റിയുടെ ബർത്ത്ഡേ ആണ്. നല്ല പേരല്ലേ പ്രിറ്റി. പ്രിറ്റി നൈനാന്റെ ബർത്ത്ഡേ ആണ്. അപ്പം പ്രിറ്റിക്ക് എല്ലാവിധ ആശംസകളും സിസ്ലി വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഒരു ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

കൂടെ തന്നെ നമ്മുടെ ഇവാന, സാവിയു, ഇസബൽ എല്ലാവരും റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഷബാനയുടെ അക്കൗണ്ടിൽ നിന്നും ആഹിൽ ഹാറൂൺ അയക്കുന്നു മെസ്സേജ്. ജാസ്ലിൻ, ഓസ്റ്റിൻ, ജോബ്ലിൻ, ജിഷയുടെ പേരില്ല ഇന്ന്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു വളരെ വളരെ സ്നേഹത്തോടെ. ഗുഡ് മോർണിംഗ് എവറി വൺ, വിഷ് അവർ ഡിയറസ്റ്റ് ഫാമിലി ഫ്രണ്ട് ആൻഡ് അവർ ഡിയറസ്റ്റ് നെയ്ബർ ആരൂൺ അച്ചാച്ചന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പൊ ആൾക്കൊരു ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജാസ്ലിൻ, ഓസ്റ്റിൻ ആൻഡ് ജോബ്ലിൻ ആണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ആരൂണിനും ഞങ്ങളുടെ നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ.

അതുപോലെ ലിജോയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ലിജോ വൈദ്യൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. വെരി വെരി ഗുഡ് മോർണിംഗ് ലിജോയ്ക്കും വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് നിസ ആൻഡ് റേഡിയോ സുനോ, ഇതാരൊക്കെയാണ്? നമ്മുടെ ഡാനും ദിയയാണ് കേട്ടോ. ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. അടിപൊളി ഫോട്ടോ ആണല്ലോ. ഓക്കെ, നല്ല എനർജിയോട് കൂടി നിൽക്കുന്ന ഒരു അടിപൊളി ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. രണ്ടുപേർക്കും ഡാൻ ആൻഡ് ദിയ അല്ലേ. ഓക്കെ, രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. വർഗീസ് ഐസക്കിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു നല്ല ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് സജീഷ് മോഹൻ്റെ അക്കൗണ്ടിൽ നിന്നും. അയ്യോടാ, ഇന്ന് സ്കൂളിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചുള്ള ആ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് പറ്റി? നമ്മുടെ നിയാൻ മോഹൻ്റെ ഫോട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ. തേഴ്സ്ഡേ ആണ് നിയാനെ, ഒന്ന് ഓൺ ആയിക്കോ കേട്ടോ. തേഴ്സ്ഡേ അല്ലേ, അപ്പോൾ നമുക്ക് നാളെ വീട്ടിൽ. ഓക്കെ, ഇന്ന് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഡ്രസ്സിലൊക്കെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിയാൻ മോനും നൈക്കയ്ക്കും നമ്മളുടെ ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. സജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് അവരയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് അജിത് യശോധരനാണ്. ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ഫ്രണ്ട്സ്, എല്ലാ അൽക്കൂർ നിവാസികൾക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അജിത് അൽക്കൂറാണ് ആ മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. മുജീബ് ഖത്തർ നെക്സ്റ്റ് മെസ്സേജിൽ പറയുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം, അത് ഓപ്പണായി വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് വരാം. അതിന് മുൻപായിട്ട് കുറച്ച് എൻ്റെ അടുത്ത് വാഴ ടൂലെ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ആ പാട്ടുകൂടി കേട്ടതിന് ശേഷം ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജസിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും ഒക്കെ തന്നെ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് വാഴ ടൂലെ വാനില ചെടിയേ.

0: voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ് അതല്ലേ പ്ലാൻ?
4: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
3: അപ്പൊ കാർ,
4: നമ്മുടെ GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
1: 1020 kilometer combined range, 8-point massage seats, soundproof glass, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.
5: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
6: Yes, Bebo.
5: Pay just 25% now and I can lock the gold price.
6: Yes.
5: What's the catch?
6: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
5: I still can't believe it. No catch.
6: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
0: Qatar, ready അല്ലേ? പോക്കറ്റ് കാലിയാക്കാതെ ഷോപ്പിംഗ് പൊളിക്കാം.
1: ഇതാ മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
0: October 15 to 18 നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 7405055 or visit bima.com.qa.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. എനിക്ക് ഒരുപാട് പേരുടെ പേരുകളിലേക്കും മെസ്സേജുകളിലേക്കും ഒക്കെ ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത്രമാത്രം പേരുകളിലേക്ക് നമുക്ക് ഇന്ന് വരാനായിട്ടുണ്ട്. അബിജ നിക്സൺ റൈറ്റ് ആൻസർ പറയുന്നു. സ്റ്റീവ് ആൻഡ് സേറാഡ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സൂര്യദർശ് ദിനേഷിന് റൈറ്റ് ആൻസർ ഉണ്ട്. ദിവ്യ ശരത്തിന്റെ മെസ്സേജ് ഉണ്ട്, കറക്റ്റ് ആണ് കേട്ടോ അയച്ചിരിക്കുന്നത്. ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും ഋതുനന്ദിയും രഘുനന്ദനും അല്ലേ, കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പേര് തെറ്റിക്കാറുണ്ട്. രഘുനന്ദൻ ആൻഡ് ഋതുനന്ദ, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നത്. എൻ്റെ എന്താ പറയുക, എൻ്റെ മീനിങ് ഒക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട്. അജു വെട്ടിയാരുടെ അക്കൗണ്ടിൽ നിന്നും, ടുഡേ വി ആർ സെലിബ്രേറ്റിംഗ് മൈ ബ്രദേഴ്സ് സ്പെഷ്യൽ ഡേ, ഹീസ് ടേണിംഗ് 18. ഓ അടിപൊളി. ക്യാൻ യു വിഷ് ഹിം ഹാപ്പി ബർത്ത്ഡേ ഫ്രം മന്നക്കുട്ടി. പേര് ഇല്ല, പേര് വെച്ചിട്ടില്ലാന്ന് അല്ലേ, ഓക്കെ. എനിവേ, ആൾക്ക് വളരെ വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. മന്നക്കുട്ടിയാണ് സ്നേഹം നിറഞ്ഞ ആ ഒരു സ്പെഷ്യൽ വിഷസ് ബ്രദറിന് വേണ്ടിയിട്ട് അറിയിച്ചിട്ടുള്ളത്. അങ്കിതും അർപ്പിതും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ പറയുന്നു. ലിൻറ്റോ കെഡിയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അനീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ രണ്ടുപേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അസറും ഉമ്മക്കുൽസും ആണ്. അവരുടെ ഫോട്ടോ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. എന്താണ് അപ്പോൾ ഷവർമ്മ എന്താണെന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായില്ല. എന്താണ് ആ വേർഡ്, എങ്ങനെയാണ് വന്നത്, അതിൻ്റെ മീനിങ് എന്താണ്, അതൊക്കെ കൂടി എനിക്കിത് അസറും ഉമ്മക്കുൽസും അയച്ചു വരുന്നുണ്ട്. കൂടെ തന്നെ നൗറിൻ ആൻഡ് നസ്റിൻ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഷവർമ്മ ഡേ. ഓക്കെ, ബിഗ് ഷവർമ്മ ഫാൻസ് ആരൊക്കെയാണെന്നറിയോ? ആസിയ ആൻഡ് ഒമർ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷവർമ്മ എവിടെ നിന്നാണെന്ന് അതോടെ പറയാം കേട്ടോ. എന്തായാലും നമ്മളൊരു ചോദ്യം ചോദിച്ചു പോവാണല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക്, കുട്ടികളല്ലാത്തവർക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷവർമ്മ, ഖത്തറിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഷവർമ്മ എവിടെ നിന്നാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം കേട്ടോ. എൽസിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുർഷിദിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ ഞങ്ങൾ ബിർലയിലേക്ക് പോവുകയാണ്. ഫയസ് ഫാരസ് വിയാൻ ആഡിയൻ ഹെലൻ ഐഷ റീച്ചൽ എല്ലാവരുടെയും മെസ്സേജാണ് വന്നു കഴിഞ്ഞിട്ടുള്ളത്. കൂടെ തന്നെ ആൽഫ്രഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ രണ്ട് കുട്ടീസ് ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രണവും പ്രാർത്ഥനയും ജോയിൻ ചെയ്യുകയാണ്. ഇന്ന് ഫോട്ടോ ഡേ ആണ് അല്ലേ. കുറേ സ്കൂളുകളിൽ ഇന്ന് പല പല പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ. ഫുഡ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചില സ്കൂളുകളിലുണ്ട്. നമ്മുടെ പ്രണവും പ്രാർത്ഥനയും പറയുന്നത് ഇന്ന് ക്ലാസ് ഫോട്ടോ ഡേ ഫോർ പ്രാർത്ഥന. ഓ, പ്രാർത്ഥനയ്ക്കാണല്ലേ, ഓക്കെ അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്ന ബാറ്റ്മാൻ, ഗുഡ് മോർണിംഗ് ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് കനിമോൾ മോർണിംഗ് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ആദം ബിൻ അൻസബ്, ആയിഷ മക്ദൂം, ഇസാഫ്സൽ, ഐസാഫ്സൽ അവരുടെ എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. തോമസിൻ്റെ അക്കൗണ്ടിൽ നിന്നും, ഹായ് ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്, ഞാൻ അന്ന മരിയ. ഓ, അന്നക്കുട്ടിക്കും ഗുഡ് മോർണിംഗ്, ഗോയിങ് ടു സ്കൂൾ ഗലീലിയോ ഇൻ്റർനാഷണൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൽവിസും ആൽബർട്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. Let everyone have a great day to all listeners on Radio Suno. എന്ന് പറഞ്ഞിട്ടാണ് ആൽവിസും ആൽബർട്ടും ജോയിൻ ചെയ്തിട്ടുള്ളത്. ഉമേഷ് എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ജിജിയുടെ അക്കൗണ്ടിൽ നിന്നും അക്കു, അമ്മു, ആദി, മിക, വേദ, ഐമ, ജോബ് ആൻഡ് ജോ ജുവാൻ, ഓക്കെ അവരുടെ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ടാകും. റൈറ്റ് ആൻസർ അവർ അയച്ചു തന്നിട്ടുണ്ട്. അക്ഷരയും അക്ഷജും മെസ്സേജ് അയക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആർ കെ ഫാമിലിയിൽ നിന്ന് ആരവും അനീഷും, ആരവ് അനീഷാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് പറയുന്നു. കൂടെ തന്നെ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് എം ടി എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, ഓക്കെ താങ്ക് യു ഫോർ, ഓക്കെ ബർത്ത്ഡേ വിഷസിനുള്ള സന്തോഷം നമ്മുടെ ക്രിസ്റ്റ അറിയിച്ചിട്ടുണ്ട്. സിദ്ദിഖ് ഡെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സിദ്ദിഖ് അദ്ലിയ, ഓക്കെ ആളുടെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ആ ഓക്കെ, ആ പാട്ട് ഞാൻ തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം കേട്ടോ. സഫാൻ അടുത്തൊരു പാട്ട് കൂടി പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ സഫാനെ. പിന്നെ അതുപോലെ തന്നെ ഫൈസൽ റൈറ്റ് ആൻസർ അയക്കുന്നു. ദിലീഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. തനിഷ്കിൻ്റെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. തനിഷ്ക്ക് മാത്രമല്ല, ഇന്ന് യദു കൃഷ്ണയും കൂടി ഉണ്ട് കേട്ടോ. തനിഷ്ക്കും യദു കൃഷ്ണയും ഉണ്ട്, രണ്ടുപേർക്കും മോർണിംഗ് പറയുന്നു. ഫൈസ് കെ ടി ഒരു വലിയ കുറിപ്പൊക്കെ അയച്ചിട്ടുണ്ട്. പരാജയങ്ങൾ തുടർക്കഥയാകുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടേക്കാം, അതോടെ ഉള്ള വിജയ സാധ്യതകൾ കൂടി അടഞ്ഞുപോയേക്കാം. ഒരു പരാജയത്തിനും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ വലിപ്പമില്ല. സ്വയം വിശ്വസിക്കൂ, വിട്ടുകൊടുക്കാതെ പോരാടൂ. വിജയം വിദൂരമല്ല. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു സുപ്രഭാതം. റേഡിയോയിലൂടെ ഈ മനോഹര നിമിഷങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഫൈസ് ബ്രില്യൻ സ്കൂളാണ് ആ ഒരു നല്ല മെസ്സേജ് നമുക്ക് അയക്കുന്നത്. ഷമീൽ എജെ കൊള്ളാലോ, സ്റ്റിക്കർ കൊള്ളാലോ, അടിപൊളി. ഗുഡ് മോർണിംഗ് ഷമീൽ, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു, നല്ലൊരു വീക്കെൻഡ് വിഷ് ചെയ്യുന്നു, അടിപൊളി കേട്ടോ. സ്റ്റിക്കർ കൊള്ളാം, അടിപൊളി. ആളുടെ ഫോട്ടോ ഉള്ളൊരു അടിപൊളി സ്റ്റിക്കർ ഇവിടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ബിനു ജോണിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയറസ്റ്റ് അച്ചാച്ചൻ ബിനു ജോൺ ബൈ ജൊഹാൻ ആൻഡ് ലിയ ആണ് ആ മെസ്സേജ് അയക്കുന്നത്. നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വിഷസ് പറയുന്നു. എല്ലാ വെളിയം കൂട്ടുകാർക്കും സുപ്രഭാതം പറയണേ ബൈ റംസി വെളിയം കോഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അബ്ദുൽ ജബ്ബാറിന്റെ അക്കൗണ്ടിൽ നിന്നും കൻസ ഹെസ്ലിൻ അവരെല്ലാവരും മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഫിറോസിന്റെ അക്കൗണ്ടിൽ നിന്നും ഓക്കെ, എ സ്മോൾ ടോക്ക് വിത്ത് ദ റൈറ്റ് പീപ്പിൾ ക്യാൻ ഫിക്സ് എ ലോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫിറോസിന്റെ മെസ്സേജ്. ഗുഡ് മോർണിംഗ് എ ഐ എന്നുകൂടി പറയുന്നുണ്ട്. മണി മച്ചിങ്ങൽ മെസ്സേജ് അയക്കുന്നു. ഇവാന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് റേഡിയോസ് നോ, ഹാപ്പി വീക്കെൻഡ് ഇസ്ഹാൻ ഇവാൻ സയാൻ. ഓക്കെ, ഇന്ന് ന്യൂട്ടൺ അവിടെ അതായത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ആൻസർ അവർ അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ദക്ഷക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ദക്ഷക്കുട്ടി റൈറ്റ് ആൻസറാണ് അയക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്ന് എക്സാം ഉണ്ടോ, ആർക്കാ ഇന്ന് എക്സാം ഉള്ളത് നോക്കട്ടെ. ഇന്ന് ആർക്കൊക്കെ എക്സാം ഉള്ളത് നോക്കട്ടെ. നമ്മുടെ ഷുവ റുവ ആൻഡ് ന്യുവ, ഓക്കെ, അവർക്കാണല്ലേ. ഓക്കെ, നിങ്ങൾക്കൊരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും. മജീദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹാദിജ, ഫിൽസാ നഹാർ, ഷെയ്ഖാ നഹാർ ആൻഡ് ഹലീമ നഹാർ അവരെല്ലാവരും ജോയിൻ ചെയ്യുന്നു. അടിപൊളി. മനോജ് മാധവും മാനവും ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോദ്യം ഞാൻ ചോദിച്ചത്, അതായത് ഷവർമ എന്നുള്ള ആ ഒരു വേർഡുണ്ടല്ലോ, അത് വന്നൊരു ടർക്കിഷ് വാക്കിൽ നിന്നാണ്. ആ ടർക്കിഷ് വേർഡ് ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് വൈഗാലക്ഷ്മിയും നവൂറ്റസും മെർസലും ജോയിൻ ചെയ്യുന്നുണ്ട്. ഭവൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. നൌഷ ദ ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ഐഷക്കുട്ടി പറയുന്നത് മൗണ്ടൻ ടീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചാൽ എവിടെ നിന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷവർമ എന്നല്ലേ, അതിൻ്റെ മറുപടിയാണെന്ന് കരുതുന്നു. നെക്സ്റ്റ് സ്വാസ്തികയും രാംദേവും ജോയിൻ ചെയ്യുന്നു. കൂടെ അടുത്തത് ഇത് ആരായത്, ഓക്കെ, നമ്മുടെ എസ്തറാണ് കേട്ടോ. എസ്തർ ദാ സ്കൂളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എസ്തറിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട്. സെയ്ത്തൂണിലെ ഷവർമ ബെസ്റ്റാണെന്ന് പറഞ്ഞിട്ട് എസ്തർ മോളുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ബിനീഷ് മൂവാറ്റുപുഴ, മാമലകളുടെ സ്വന്തം നാട്ടിൽ നിന്ന് മുത്തുകളുടെ നാട്ടിലേക്ക് ചേക്കേറിയ എല്ലാ മലയാളികൾക്കും സുപ്രഭാതം എന്ന് പറയുന്നുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ മെസ്സേജുകൾ എനിക്കുണ്ട് കേട്ടോ. അബിൻ തോമസ് ഉണ്ട്. ഗുഡ് മോർണിംഗ് വിത്ത് എ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഷ്യാമിൻ്റെ മെസ്സേജ് ഉണ്ട്. സെബാസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നും ജൊഹാൻ, ജോൺ പോൾ, ജുവൽ അവരുടെ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അജു വെട്ടിയാർ, ഞാൻ ആ വിഷസിലേക്ക് വരാം കേട്ടോ. നമ്മുടെ കുട്ടികളുടെ പേരുകളൊന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നേരെ ആ വിഷസിലേക്ക് അടുത്ത മണിക്കൂറിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ ആ വിഷ ഒന്ന് ഇവിടെ കോപ്പി ചെയ്തൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫസ്ലുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഉണ്ട്. സജിത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ലിയാ സജിത്ത് ജോയിൻ ചെയ്യുന്നു. ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് മോളുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഹെവ്നിക്കിൻ്റെ മെസ്സേജ് ഉണ്ട്, ഒരു അടിപൊളി പാട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ഒരുപാട് പേര് നമ്മുടെ ഷവർമ റിലേറ്റഡ് ഉത്തരങ്ങൾ തരുന്നുണ്ട്. കുട്ടികളുടെ ഉത്തരം വേഗം വായിക്കാൻ നടപടികൾ വേണം, കാരണം 6:40 സ്കൂളിൽ കയറാനായിട്ടല്ലേ. ശരിയാണ്, ഞാൻ മാക്സിമം സ്പീഡിലാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ തെറ്റാൻ പാടില്ലല്ലോ, നമ്മൾ നോക്കി കറക്റ്റായിട്ട് വായിക്കണ്ടേ. അപ്പോൾ തെറ്റുകൾ വരുത്താൻ പാടില്ല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് മാക്സിമം സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഇവ എലിസ് ജോൺ ജോയിൻ ചെയ്യുന്നുണ്ട്. സുബലക്ഷ്മിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഫുഡ് ഡേ ആണ്, ഓക്കെ, ഇന്ന് കുറേ കുട്ടികൾക്ക് ഫുഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നല്ല രസം. നമ്മുടെ നിയാനൊക്കെ കുറച്ച് മുമ്പ് ഫുഡ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റിയറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു മോനും അതുപോലെ തന്നെയാണ്. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലെ KG 1D മോൻ പഠിക്കുന്നത്. ഹാപ്പി വേൾഡ് ഫുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് അതിന് പറ്റിയ ഫ്രൂട്ട്സ് അല്ലേ, ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അറ്റയറിലാണ് മോൻ നിൽക്കുന്നത് കേട്ടോ. അടിപൊളി മോനെ, സൂപ്പറായിട്ടുണ്ട്. കൂടെ തന്നെ ഫഹദ്, ഫഹിമ, ഫൈഹ അവരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. നൌഫലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് കെൻസ റിയാസ് ഭവൻ സ്കൂളിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ കുട്ടികളുടെ ആരുടെയൊക്കെ പേരാണ് വായിക്കാതെ ഉള്ളത്. നറ്റാഷ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മാധവ് മനോജിലേക്കൊക്കെ നമ്മൾ വന്നു. കൂടെ തന്നെ അടുത്ത രണ്ട് പേരുണ്ട്. ഗുഡ് ഡേ ഫ്രം ജി ഫാമിലി, ആരൊക്കെയാണ്? ജിൻസ് ജി എം സി ഓക്കെ ജെനസിസും ഗ്രേഷ്യസും ആണ് കേട്ടോ അടിപൊളി. അവർക്ക് നല്ലൊരു മോർണിംഗ്. സൈറക്കുട്ടി ഗുഡ് മോർണിംഗ്. സൈറക്കുട്ടിയുടെ പേര് ഞാൻ വായിച്ചില്ല അല്ലേ. ഹെലൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹാപ്പി വീക്കെൻഡ് ടു ഓൾ, എൻജോയ് വിത്ത് ഷവർമ എന്നുകൂടി പറയുന്നുണ്ട്. ജുവാൻ, ജോഷുവ, ജെർമി, ജോക്കിം, ജുവൽ, ജെ ഫാമിലി, ഇത് മൊത്തം നമ്മൾ ജെ സി ടി അങ്ങനെ പല പല ഫാമിലി ഉണ്ട്. കഴിഞ്ഞ ദിവസം ടി ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു, ടി ആർ ഐയും ടി എ ഒക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി കുട്ടികളുടെ ആരുടെയെങ്കിലും പേരുണ്ടോ? ഇല്ലെന്ന് എൻ്റെ ഒരു വിചാരം കേട്ടോ. ഓക്കെ, ഹംദാൻ, ഹംദിയാൻ, ഹനാൻ, ഓ അടിപൊളി, മൂന്നുപേരും ഒരു ഫോട്ടോയൊക്കെ അയച്ച് തന്നിട്ടുണ്ട്. ഇന്നത്തെ എനിക്ക് ഇന്ന് അവരുടെ സ്കൂളിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയി ലിറ്റിൽ ലേറ്റ് ആയി, അതായത് ഞാനും ഇന്ന് കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് മെസ്സേജുകളും കുറച്ച് സ്പീഡിൽ അങ്ങനെ വായിച്ചു പോവുകയാണ്. മുഹമ്മദ് എൻ കെ ആണ് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ കുട്ടികളുടെ ആരുടെയും പേരുകളില്ല എന്നുള്ള ഉണ്ട്. ദിയ മറിയം റിഞ്ചു, സ്കോളേഴ്സ് കിൻഡർ ഗാർഡൻ, കെ ജി ടു ബി എന്ന് പറഞ്ഞിട്ടാണ് മോളുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഹാദി ആൻ ഇനായ ജോയിൻ ചെയ്യുന്നു, അവർക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോകാനോ കേട്ടോ. സമയം വളരെ വളരെ പോയിക്കൊണ്ടിരിക്കുന്നു. കമറുദ്ദീൻ എച്ച് എം സി സ്കൂളിൽ പോകുന്ന എല്ലാ പിഞ്ച് മക്കൾക്കും ഗുഡ് മോർണിംഗ് ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇയാൻ, ഇവ, ഈസ, അവരുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് സുബ്ബലക്ഷ്മി, ഒരു വോയിസ് നോട്ടാണ്, ഞാൻ പറഞ്ഞത് ചിലപ്പോൾ റെക്കോർഡ് ചെയ്തായിരിക്കാൻ സാധ്യതയുണ്ട്, അതായിരിക്കും എന്ന് കരുതുന്നു. കണ്ണൻ ആറ്റിങ്ങലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. ജാഫർ ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്, നല്ലൊരു ഡേ. ഇന്ന് ഈ പറഞ്ഞ പോലെ ഓഫ് സ്കൂളുകളിൽ സ്പെഷ്യൽ ഡേ ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. നല്ല ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങി പോയിട്ട് ഫുഡ് ഡേ റിലേറ്റഡ് ആയിട്ട് പോയിട്ടുള്ള ആളുകളുണ്ട്, അവയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഡേ, എല്ലാവർക്കും ഒരു നല്ലൊരു വീക്കെൻഡും വിഷ് ചെയ്തുകൊണ്ട് ഒരു കിഡിലൻ പാട്ടിലേക്ക്. ജയിലർ മയമാണല്ലോ ഇന്നത്തെ ദിവസം. അപ്പോൾ ഒരു ഒരു ജയിലർ മയത്തിന് കുറച്ചുകൂടി ഒരു എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജയിലറിലെ പാട്ടാണ് ഇപ്പോൾ വരുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്.

0: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
3: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: Morning Safari. Only on Radio Suno

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase free cash vouchers.
2: In association with
1: third party insurance, ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just be
4: ഇന്ന് ചില സ്ഥലങ്ങളിൽ ഷവർമ ഡേ ആയിട്ട് കണക്കാക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില വിശേഷങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു. ആ ഒരു ഷവർമ എന്നുള്ള വേർഡ് വന്നത് ഏത് ടർക്കിഷ് വാക്കിൽ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വളരെ സ്പീഡിൽ തന്നെ മറുപടിയൊക്കെ തന്നു. സിവർമെ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്തു. കൂടെ നമ്മുടെ ജെ ടീമിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവരുടെ വീടിനടുത്തുള്ളൊരു ഷവർമ കഴിക്കാറുണ്ട്. ജാസിം ടീ നിയർ ടു അവർ ഹോം, അതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. കൂടെ തന്നെ ജിമ്മി മെസ്സേജ് അയക്കുന്നു, ക്യാൻ യു പ്ലേ കള്ളിപ്പൂങ്കുലെ ഫ്രം തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം കേട്ടോ, എന്തായാലും ഉറപ്പായിട്ടും പ്ലേ ചെയ്യാം. താങ്ക്സ് ഇൻ അഡ്വാൻസ് എന്നുകൂടി ജിമ്മി മെസ്സേജിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും കള്ളിപ്പൊങ്കുവിലെ. കൂടെ തന്നെ നിജിൽ പി സെബാസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഏബൽ ഹാഗൻ എസ്ത AHE, അടിപൊളി, അതായിരിക്കും എളുപ്പം കേട്ടോ. കുറച്ചുകൂടി ഒക്കെ അവരുടെ കുട്ടികളുടെ ഫോട്ടോയും അവരുടെ ഒരു മോർണിംഗ് മെസ്സേജും ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ബാറ്റ്മാൻ്റെ വിഷസ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ക്യാൻ യു വിഷ് ഹാപ്പി ബർത്ത്ഡേ മൈ സിസ്റ്റർ ഷബാന ഹിഷാമിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഷബാനയ്ക്കുള്ള ആശംസകൾ കൊടുക്കണം എന്ന് പറയുന്നു. അതോടുകൂടി തന്നെ ഇന്ന് അജു വെട്ടിയാറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആരുൺ മോൻ്റെ 18-ാമത്തെ ബർത്ത്ഡേ ആണെന്ന്. അപ്പേ അമ്മയും മന്നക്കുട്ടിയും എല്ലാവരും സ്നേഹത്തോടുകൂടി വിഷസ് പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആരുണ് നമ്മളുടെയും സ്നേഹം നിറഞ്ഞൊരു ഹാപ്പി ബർത്ത്ഡേ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത് അമീൻ അഫ്സലാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിസ, ഒരു നല്ല മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ ഒരു വീഡിയോ എനിക്കിവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അമീൻ അഫ്സൽ നാട്ടിൽ നിന്നാണോ നമ്മളെ കേൾക്കുന്നത്? നാട്ടിലൊരു വീഡിയോ അല്ലേ? അതെ അതെ, നാട്ടിലൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, പിന്നെ രാജേഷിൻ്റെ മെസ്സേജ്, എൻ്റെ കൂട്ടുകാരൻ സിജോയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ സിജോയ്ക്ക് ഒരു വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അരുൺ, സിജോ, അങ്ങനെ എല്ലാവർക്കും ഷബാന ഹിഷാം എല്ലാവർക്കും നമ്മളുടെ സ്നേഹത്തോടു കൂടിയുള്ള

ഖത്തറിലുണ്ടല്ലേ, ഓക്കെ. അമീൻ അഫ്സലാണ് പറയുന്നത്, ഖത്തറിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ ഓക്കെ. ഹാവ് എ നൈസ് വീക്കെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് അഫ്സലിന്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അഫ്സലിനും പറയുന്നു. ഗുഡ് മോർണിംഗ് വിത്ത് ഓ ജയിലറിന്റെ സെലിബ്രേഷനിലാണല്ലേ. ഓ ജയിലർ ടൂലിന്റെ ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, ഇതെവിടെയാണ് സ്ഥലം എന്ന് കൂടി ഒന്ന് ഒന്ന് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. മെസ്സേജിൽ അരുണാണ് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, അരുണിന്റെ നമ്പർ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. അരുണിനെ ഞാൻ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ആവേശം അരുണിന് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനും നാട്ടിൽ നിന്നാണ് കേൾക്കുന്നത്. കനിമോളിന്റെ മെസ്സേജ് ഉണ്ട്, നാട്ടിൽ നിന്ന് നമ്മളെ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആള് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അമീൻ അഫ്സൽ കണ്ണൂരിലെ, അതൊക്കെ നമ്മുടെ നാട്ടിലെ ബീച്ചാണ്, കണ്ണൂർ ഭാഗത്തു നിന്നുള്ളൊരു വീഡിയോ ആണ് എനിക്ക് അയച്ചു തന്നത്. ഹാവ് എ നൈസ് ഡേ വീക്കെൻഡ് വിഷസ് എന്ന് പറഞ്ഞിട്ട് അഷ്റഫ് അഗോരയുടെ മെസ്സേജും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് നമ്മളെ വിഷ് ചെയ്യുന്നു. ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന ആരൊക്കെയുണ്ട്? ഇപ്പം കനിമോള് പറഞ്ഞു നാട്ടിൽ നിന്ന് കേൾക്കുകയാണെന്ന്. അപ്പം നാട്ടിൽ നിന്ന് കേൾക്കുന്ന മറ്റാരൊക്കെയുണ്ട് എന്നുള്ളത് കൂടി അറിഞ്ഞാൽ കൊള്ളാം എന്ന ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ഒന്ന് മെസ്സേജിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മളെ എത്താനായിട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പാട്ടുകൂടി കേൾക്കാം. കംഗാരു എന്ന മൂവിയിലെ പാട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്.

0: ஸ்டேட் ஸ்டைல்ஸில் இந்தியன் கார்மெண்ட்ஸ் வம்பன் ஃபெஸ்டிவல் ஆஃபர். ரெடிமேட் கார்மெண்ட்ஸிலும் சாரிகளிலும் பை ஒன் கெட் ஒன் ஃப்ரீ. பார்த்தாஸ் டெக்ஸ்டைல்ஸ், பர்வா வில்லேஜ்.
1: இது கேட்டால் நீங்கள் ശരിക്കും ഞെട്ടും. ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ്, 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
0: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു.

0: സംഗീത വിരുന്ന്
1: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: Rebook your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
4: Hi, I'm Muthumani. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാട്ടും സോനു നിഗം അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദവും നമ്മളുടെ ഒരു ഫേവറേറ്റ് ആണ്, ഓൾ ടൈം ഫേവറേറ്റ് ആണ് അല്ലേ. സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് കുറച്ചു മുമ്പ് അരുണിന്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് FDFS ജയിലറിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അരുണിനെ ഒന്ന് വിളിക്കാന്ന് ഞാൻ പറയുകയും ചെയ്തല്ലോ. അപ്പൊ അരുണിന്റെ അടുത്ത് ആ ഒരു ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, കാരണം ഇന്നത്തെ മോർണിംഗില് ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞു പോകുന്ന കാര്യം ജയിലർ 2 വിശേഷങ്ങളാണ്. കൂടുതൽ അറിയാൻ നിൽക്കണ്ട കേട്ടോ, ടിക്കറ്റ് ഒക്കെ എടുത്ത ആളുകൾ അധികം ഫോണിലേക്ക് ആ ഒരു റീലിലേക്കൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെ നിലനിർത്തി നമുക്ക് മൂവി കാണുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് അരുണിൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊന്ന് ചോദിക്കാൻ ഞാൻ അരുണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരുൺ ഗുഡ് മോർണിംഗ്. മനസ്സിലായോ?
1: മനസ്സിലായി.
0: ഓക്കെ, സിനിമയ്ക്ക് പോയിട്ട് വന്നോ അതോ എപ്പോഴായിരുന്നു?
1: പോയിട്ട് വന്നു, രാവിലെ 2 മണിക്കായിരുന്നു. അടിപൊളി ഗംഭീരപ്പടം.
0: സൂപ്പർ സൂപ്പർ. അപ്പൊ 2 മണിക്ക് എവിടെയായിരുന്നു, എവിടെ കാണാൻ പോയത്? അരുണിന്റെ അടുത്ത് ഞാൻ കൂടുതൽ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല, എങ്ങനെ ഉണ്ടായിരുന്നു അവർ എക്സൈറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്ന് മാത്രം. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ആരൊക്കെ FDFS പോയിട്ടുള്ള ആളുകൾ ആരെങ്കിലും നമ്മളെ കേട്ടു പോകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ആ സന്തോഷം നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. ഇന്ന് വേൾഡ് ഫുഡ് ഡേ എന്നല്ല, നാളെയാണ് വേൾഡ് ഫുഡ് ഡേ. അപ്പൊ ഇന്ന് പല സ്കൂളുകളിലും വേൾഡ് ഫുഡ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് കുട്ടികളൊക്കെ ആ ഒരു അറ്റയറിൽ പോകുന്നുണ്ട്. അതിൽ തന്നെ നമ്മുടെ ഹെസ്ലിൻ മോള് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലേക്കാണ് പോയിട്ടുള്ളത്. മോളും ഈ പറഞ്ഞ പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു അറ്റയറിൽ വേൾഡ് ഫുഡ് ഡേ റിലേറ്റഡ് ആയിട്ട് അവയർനെസ് ഒക്കെ കൊടുക്കുന്ന തരത്തിൽ എങ്ങനെയായിരിക്കണം ഭക്ഷണം ബാലൻസ് ചെയ്യേണ്ടത് കഴിക്കേണ്ടത് അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അറ്റയറിലാണ് മോള് പോയിട്ടുള്ളത്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. മോളുടെ ഒരു ഫോട്ടോയൊക്കെ നമുക്ക് എവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. ഹാപ്പി ബിലേറ്റഡ് 11th birthday wishes to Aiden from Noble International School by Alan Gina ഹയാ ദിയ. എല്ലാവരുടെയും വിഷസ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഗൂഗിൾ ഗുഡ് മോർണിംഗ് സെഫൻ പാട്ട് കേട്ടതിന്റെ ഒരു സന്തോഷം നമ്മളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. ഷാജു ശ്രീധരന്റെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി മെസ്സേജസിലേക്കും ബാക്കി അപ്ഡേറ്റ്സിലേക്കും കൂടെ തന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ഇവൻറ്റിനായിട്ട് നമ്മൾ കാത്തു കാത്തിരിക്കുന്ന സമയമാണ്. ഇന്നലെ വൈകുന്നേരം നിങ്ങൾ ആ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഓൺ ലൈവിലും ഫേസ്ബുക്ക് ലൈവിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺ എയറിലൂടെയൊക്കെ പലരും കേട്ട് ആസ്വദിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഇൻ്റർവ്യൂ കേട്ടവർക്ക് തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് മനസ്സിലേക്ക് ഒരു ലാഞ്ചനം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം എന്തായാലും നമ്മളുടെ ഇന്നത്തെ ചോദ്യം എൻ്റെ കയ്യിൽ റെഡിയാണ്. അപ്പോൾ ആ ചോദ്യവുമായിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. പക്ഷേ അതിന് മുൻപായിട്ട് നമുക്ക് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക് തന്നെ പോയാലോ. വർണ്ണപ്പകിട്ട് മൂവിയിലെ ഈ ഒരു പാട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര എത്ര റീലുകളിലാണ് ഈ ഒരു പാട്ടിൻ്റെ പല വേർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നമ്മൾ കേൾക്കുകയാണ് വർണ്ണപ്പകിട്ടിലെ ആ ഒരു തകർപ്പൻ പാട്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
4: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
3: അപ്പൊ കാർ,
4: നമ്മുടെ GS GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
0: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
6: ഖത്തർ റെഡിയല്ലേ? പോക്കറ്റ് കാലിയാക്കാതെ ഷോപ്പിംഗ് പൊളിക്കാം.
0: ഇതാ മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
6: October 15 to 18 നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.
0: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
7: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
8: Yes, Bebo.
7: Pay just 25% now and I can lock the gold price.
8: Yes.
7: What's the catch?
8: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
7: I still can't believe it. No catch.
8: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
0: You're listening to...
9: Morning Safari.
1: Only on Radio Suno 91.7.

0: में अगर जन्नत है तो बस यही है, यही है, यही
1: സമയം 7:38 മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ വളരെയധികം സന്തോഷത്തോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നാളത്തെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. പ്രണയത്തിനാൽ ഷഹബാസ് അമൻ പാടുമ്പോൾ അത് കേൾക്കാനായിട്ട് നമ്മളും കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മനോഹരമായിട്ടുള്ള ഇവന്റ് ജാച്ചി ആൻഡ് മുച്ചി പ്രസന്റ്സ് ടീ ടൈം പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മനോഹരമായിട്ടൊരു ചെറിയ കോണ്ടസ്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അതിൽ പങ്കെടുത്തുകൊണ്ടും എല്ലാവരുടെയും മറുപടികളൊക്കെ കിട്ടിക്കൊണ്ടാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വാക്ക് നമ്മൾ പറയുന്നു, ആ വാക്കിൽ നിന്നും ഒരു പാട്ടിലേക്ക് നമ്മൾ ഒരു ഈവനിങ് ടൈം ആകുന്ന സമയത്ത് എത്തുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഒരു കോണ്ടസ്റ്റ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെയും നല്ല നല്ല പാട്ടുകൾ നമ്മൾ കോണ്ടസ്റ്റിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ വാക്ക് ഏതാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ഇന്നത്തെ വാക്കിലേക്ക് കൂടി എത്താനായിട്ട് പോവുകയാണ്. ഈ വാക്ക് കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് സിനിമയല്ല പാട്ട് നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലാകും. അധികമൊന്നും ആലോചിക്കാതെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ആ ഒരു വാക്ക് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. കമ്പനി, വളരെ സിമ്പിളാണ്. കമ്പനി എന്നുള്ളതാണ് ഇന്ന് ആദ്യം നൽകാനുള്ള വാക്ക്. കമ്പനി എന്നാണ് വാക്ക്. ഈ വാക്കിൽ വരുന്ന പാട്ടാണ് ചോദിക്കാനായിട്ടുള്ളത്. കമ്പനി എന്നാണ് വാക്ക് വരുന്നത്. ഈ വാക്കിലുള്ള പാട്ടാണ് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരൊറ്റ വാക്കിൽ നിന്നും ഷഹബാസ് അമൻ പാടിയ ആ ഒരു പാട്ട് മനസ്സിലായവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മെസ്സേജിൽ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു ഇവൻറ്റ് 16 October നാളെ QNCC ഒരു 7:00 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ ടിക്കറ്റുകൾ നിങ്ങൾ സ്വന്തമാക്കുക. ക്യൂ ടിക്കറ്റ്സിലൂടെ നിങ്ങൾക്ക് ടിക്കറ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇനി പറയുന്ന നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വിളിച്ചാലും നിങ്ങൾക്ക് ടിക്കറ്റുകൾ സെറ്റാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്പറുകൾ ഇങ്ങനെയാണ്, 7224990 ഒന്നുകൂടി പറയാം, 7224990 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ 7085604 ഒന്നുകൂടി പറയുന്നു, 7085604 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പം നമ്പർ നോട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മളുടെ റൈറ്റ് ആൻസേഴ്സ് ദാ എല്ലാവരുടെയും വന്നുകൊണ്ടിരിക്കുകയാണ്. 5000917 എന്ന നമ്പറിലേക്ക് ശരി ഉത്തരങ്ങൾ നിങ്ങൾക്ക് അയക്കാം. കമ്പനി എന്ന് പറയുന്ന വാക്ക് വരുന്ന ഒരു പാട്ട് ഷഹബാസ് അമൻ പാടിയിട്ടുണ്ട്. അത് ഏത് പാട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ ഒന്ന് മെസ്സേജിലേക്ക് അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക്.

0: Safari Anniversary Celebration. Today's exclusive deals.
1: Yellow banana, big India. 1 kilo, 7 riyal, 50 dirham.
0: Coconut whole, India. 1 piece, 1 riyal, 50 dirham.
1: Ash gourd Oman. 1 kilo, 2 riyal, 50 dirham.
0: Yam India, 1 kilo, 5 riyal, 75 dirham.
1: Tanzanian mutton, 1 kilo, 34 riyal, 75 dirham.
0: Fresh prawns, small, Saudi Arabia, 1 kilo, 11 riyal.
1: Fresh sardine Oman, 1 kilo, 3 riyal, 50 dirham.
0: Sadia chicken griller, 1400 gram, 10 riyal, 75 dirham.
1: Fresh white eggs, 30 pieces tray, 9 riyal, 50 dirham.
0: Chicken dum biryani, 500 gram, 5 riyal, 50 dirham.
1: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15-ന്.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? സീരിയസ്ലി മാഹി?
4: യെസ് ബേബു.
3: പേ ജസ്റ്റ് 25% നൗ ആൻഡ് ഐ കൻ ലോക്ക് ദ ഗോൾഡ് പ്രൈസ്.
4: യെസ്.
3: വാട്ട്സ് ദ ക്യാച്ച്?
4: വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എൻജോയ് ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസസ്. പേ ജസ്റ്റ് 25% അഡ്വാൻസ് ആൻഡ് ലോക്ക് ഇൻ യുവർ ഗോൾഡ് റേറ്റ്.
3: ഐ സ്റ്റിൽ കാൻ്റ് ബിലീവ് ഇറ്റ്. നോ ക്യാച്ച്.
4: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
5: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
6: ആകാശമായവളേ,
5: പാട്ടിൽ നിറയുന്ന പ്രണയം,
6: മീഴിയിലേക്ക്
5: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
8: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
9: ഞാൻ
10: ജലജയാണ്. ചൂടി സ്വതന്ത്രം കണ്ടു മയങ്ങുന്നു.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
0: ബ്രോട്ട് ടു യു ബൈ. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
11: In association with
0: third party insurance, ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 7405055 or visit bima.com.qa.
12: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
13: Just feel
14: Tamil Fresh.
15: Hot tempo do Tamil Paadal.
0: Tamil Fresh Song of the Hour.
16: Fresh, fresh.

0: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
1: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
0: അപ്പൊ കാർ
1: നമ്മുടെ ജി എസ് സി ജി എസ് 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
2: 1020 kilometers കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ ജി എസ് സി ജി എസ് 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ ജി എസ് സി നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് ജി എസ് സി ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 hours റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 times പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 days വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: 15 years പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
4: The Joy Wali Diwali by Joy Alukas is back. എല്ലാ ഫെസ്റ്റീവ് സീസൺ പോലെ ഈ പ്രാവശ്യവും ഏറ്റവും മികച്ച ദീപാവലി ഓഫേഴ്സ് ജോയ് ആലുക്കാസിൽ തന്നെ. ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺ ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ 24-carat ഗോൾഡ് ബാർസ് ആൻഡ് ക്യാഷ് വൗച്ചേഴ്സ് നേടാം. വെറും 0 making ചാർജസിൽ 8 grams 22-carat ഗോൾഡ് കോയിൻസ് സ്വന്തമാക്കാം. കിടലൻ ഓഫേഴ്സും സ്റ്റണ്ണിംഗ് കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു ജോയ് ആലുക്കാസിൽ. ഓഫേഴ്സ് വാലിഡ് ഓൺ ടു 8th November 2026. TNC apply. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: home. Suno updates.
6: Suno updates like swagatham. Updateukalumayi Nisa. ഇസ്ഗാവ അൽതുമൈത് പ്രദേശങ്ങളിലെ റോഡ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 41.8 crore ഖത്തരി റിയാൽ ചെലവിൽ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാലിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്നതിനും സഹകരണത്തിനും നിക്ഷേപത്തിനുമുള്ള അവസരങ്ങളും ഒരുക്കി 3rd ഇന്റർനാഷണൽ മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ഹെൽത്ത് കെയർ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് പ്രദർശനം. മേളയിൽ 12 രാജ്യങ്ങളിൽ നിന്നുള്ള 55 പ്രമുഖ കമ്പനികളും സ്ഥാപനങ്ങളും പങ്കെടുക്കുന്നു. ആരോഗ്യ മേഖലയിലെ അത്യാധുനിക ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും അവതരിപ്പിക്കുന്നതിനും അറിവുകൾ പങ്കുവയ്ക്കുന്നതിനും പുതിയ നിക്ഷേപ അവസരങ്ങൾ കണ്ടെത്താനും പ്രാദേശിക അന്തർദേശീയ സംരംഭകർക്ക് കോൺഫറൻസ് വേദിയാകും. കൂടാതെ വിവിധ സെമിനാറുകൾ, പാനൽ ചർച്ചകൾ, വർക്ക്ഷോപ്പുകൾ, പ്രത്യേക സെഷനുകൾ എന്നിവ അടങ്ങിയ വിപുലമായ പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ PSGയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന വി റൺ ദോഹയിൽ പങ്കാളികളാകും. 30th October ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിലാണ് മത്സരം നടക്കുക. വെസ്റ്റ് ഇൻഡീസിനെതിരായ 4th 2020 തകർപ്പൻ ബാറ്റിംഗുമായി സഞ്ജു സാംസൺ. ഇതോടെ 2020 സിക്സുകളുടെ എണ്ണത്തിൽ സഞ്ജു സെഞ്ചുറിയും പൂർത്തിയാക്കി.
5: സുനോ അപ്ഡേറ്റ്സ്.
4: റേഡിയോ സുനോ 91.7 FM.
5: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
7: ഹുക്കും ടൈഗർ കാ ഹുക്കും.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: നിങ്ങൾ ശരിക്കും ഞെട്ടും. ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ്, 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
3: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
4: It's back.
5: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് എവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോഴ്സ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosuk.com.
3: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 31 വരെ മാത്രം.
6: Hi, ഞാൻ കൈലാസ് മേനോൻ.
0: You are listening to
6: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppam needu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. ഒക്ടോബർ 15 തീയതിയാണ്. വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ചില അപ്ഡേറ്റുകളിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. വി റൺ ദോഹ എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഒരു മത്സരം അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നമുക്ക് അരികിലേക്ക് വരുന്നുണ്ട്. അത് ഒക്ടോബർ 30 തീയതിയാണ് നടക്കാനായിട്ട് പോകുന്നത്. PSGയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ കായിക യുവജന മന്ത്രാലയത്തിന് കീഴിലുള്ള ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന വി റൺ ദോഹ ഒക്ടോബർ 30 നമ്മുടെ ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിലായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. പല പ്രായത്തിലുള്ള 2000 പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ തന്നെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഈ ഒരു മത്സരത്തിൽ കുട്ടികൾക്കായിട്ട് 1 കിലോമീറ്റർ, മുതിർന്നവർക്കായിട്ട് 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ എന്നിങ്ങനെ 3 സെക്ഷനാണുള്ളത്. അങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടായിരിക്കും ഓട്ടം നടക്കുക. സമൂഹത്തിലെ ശാരീരിക പ്രവർത്തനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ കായിക വിനോദങ്ങളെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കാനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇവന്റ് ഒക്ടോബർ 30 തീയതി സംഘടിപ്പിക്കാനായിട്ട് പോകുന്നത്. ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷന്റെ ആപ്പ് വഴി എല്ലാ പ്രായക്കാർക്കും വിവിധ രാജ്യക്കാർക്കും ഒക്കെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷന്റെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും. ഒക്ടോബർ 30 ദിവസം പറയുന്നത്. അതും ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിലായിരിക്കും. അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. വി റൺ ദോഹ എന്ന് പറയുന്ന ആ ഒരു നല്ല പേരിൽ കൂടിയാണ് ആ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകാനായിട്ട് സാധിക്കും. എന്തായാലും ആ ഒരു മത്സരത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങളുടെ വിശേഷങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു ഒരു ഒരു കാര്യമല്ല സംഭവിച്ചത്. വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള 4th T20 നമുക്കത്ര സുഖകരമായിരുന്നില്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. 24 നമ്മൾ ആ ഒരു പരാജയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തോൽവിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ 248 വിജയലക്ഷ്യവുമായിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ നമുക്ക് 19.3 ഓവറിൽ 223 എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞപോലെ സഞ്ജു സാംസൺ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് ഒരുക്കി എന്നുള്ളതാണ്. അതുമാത്രമല്ല ആൾ ഒരു റെക്കോർഡിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു തകർപ്പൻ ബാറ്റിംഗ് തന്നെയായിരുന്നു സഞ്ജു സാംസന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റിയത്. 23 നിന്ന് 6 4 6 56 സഞ്ജു എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ 2020 സിക്സുകളുടെ എണ്ണത്തിൽ നമ്മുടെ സഞ്ജു സാംസൺ ഒരു സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഇനി വരും മത്സരങ്ങളിൽ തകർപ്പനായിട്ട് മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഇപ്പം വെസ്റ്റ് ഇൻഡീസിനൊരു ഹോപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയുള്ള മത്സരങ്ങളിലേക്ക്. സനൽജിയുടെ മെസ്സേജ് ഇങ്ങനെയുണ്ട്, സ്വപ്ന തുല്യമായിട്ടുള്ളൊരു തുടക്കം സഞ്ജു നൽകിയിട്ടും പിന്നീട് അതങ്ങോട്ട് മുതലാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഹെയ്റ്റ് മെയറൊക്കെ സഞ്ജുവിൻ്റെ കൂടെ RRൽ ഉള്ള സമയത്ത് വെറുതെ ചിരിച്ചും തമാശ പറഞ്ഞുമൊക്കെ നിൽക്കും. സ്വന്തം ടീമിൽ എത്തിയപ്പോൾ എന്താ ഒരു ആവേശം, എന്താ ഒരു മാറ്റം. വെസ്റ്റ് ഇൻഡീസിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഒരു 80s 90s അവരുടെ ഒരു പ്രതാപം ഉണ്ടല്ലോ. വെസ്റ്റ് ഇൻഡീസ് ടീമിനോടുള്ള ഒരു പേടി, ഓ എന്തായിരുന്നു ആ ടീം എന്നൊക്കെ പറയാറില്ലായിരുന്നു. അപ്പോൾ ആ 80s 90s ആ ഒരു പ്രതാപം വീണ്ടെടുക്കുന്ന പോലെയുള്ള ഒരു പ്രകടനം നടത്തുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അവരുടെ ലേറ്റസ്റ്റ് മത്സരങ്ങളൊക്കെ കാണുന്ന സമയത്ത് എന്നുള്ള അഭിപ്രായങ്ങൾ കൂടി എത്തിയിട്ടുണ്ട്. എന്തായാലും വരും മത്സരങ്ങളിൽ നമ്മൾ തകർക്കട്ടെ, അടിപൊളിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി പാട്ട്.

0: ഫേവറേറ്റ് സ്റ്റൈൽസിൽ ഇന്ത്യൻ ഗാർമെന്റ്സിന് വമ്പൻ ഫെസ്റ്റിവൽ ഓഫർ. റെഡിമെയ്ഡ് ഗാർമെന്റ്സിലും സാരികളിലും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. പാർത്താസ് ടെക്സ്റ്റൈൽസ്, ബർവ വില്ലേജ്.
1: It's back.
2: LG and Zappos Mega Promotion. LG appliances, ACs, gaming monitors, TVs and audio products. Individe oru purchase-ilum neda urappaya gift voucherukal. Oppo 3 varshathe extended warranty. Mukafa loyalty points. Nujum, Air Miles and Avios. Innu thanne sandarshikku Zappos stores, LG brand shops allengil zapposuk.com.
0: Vegamagatte ee offer October 31 vare maatram.
3: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
4: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
5: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
4: അപ്പൊ കാർ,
5: നമ്മുടെ GS GS 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
0: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS GS 7 2027, സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800 8123, അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.

0: കിടിലിൻ പാട്ടുകളൊക്കെ കേട്ടു പോകുന്ന സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ്.
1: വെരി ഗുഡ് മോർണിംഗ്.
0: ഒരു ഹാഫ് ഡേ ലീവ് വേണം, ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ്.
1: മുത്തുവേൽ പേര് പറഞ്ഞു പോയി.
0: ഡോക്ടറുടെ പേര് മുത്തുവേൽ പാണ്ഡ്യൻ.
1: മുത്തുവേൽ പാണ്ഡ്യനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ്.
0: ആ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഒരു ഹാഫ് ഡേ ലീവ്
1: ഉറപ്പായിട്ട്
0: ആവശ്യം വരാൻ സാധ്യതയുണ്ട്.
1: പിന്നെ 2 മണിക്കല്ലേ. എന്തായാലും ജയിലർ 2 വിശേഷങ്ങളാണ്. നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മുത്തുവേൽ പാണ്ഡ്യന്റെ കഥയും മാത്യൂസിന്റെ കഥയും ഒക്കെ ആയിട്ടാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ജയിലർ 2 വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. ഒരുപാട് പേര് കണ്ടവരും ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നമ്മളെ കേൾക്കുന്നവരില് കണ്ടവരും
0: പോയ രാവിലെ പോയ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിക്കൊണ്ട് തകർപ്പനായിട്ട് മുത്തുവേൽ പാണ്ഡ്യനും ടീമും ഒക്കെ ഗംഭീരമായിട്ട് പോകുന്നു. അപ്പൊ ഇന്ന് ടിക്കറ്റ് എടുത്ത ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ അധികം ഫോൺ നോക്കണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അധികം ഫോൺ ആ റീൽ ഒരെണ്ണം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ
1: ആ വഴിക്ക് പോകത്തുള്ളൂ,
0: ആ വഴിക്ക് പോകും. അപ്പൊ അതുകൊണ്ട് അവർ എക്സൈറ്റ്മെന്റ് കളയുണ്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ വിശേഷം പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മള് ഇന്നലത്തെ ഇന്റർവ്യൂവിനെ കുറിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് സംസാരിച്ചു പോവുകയായിരുന്നു കേട്ടോ. ആ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ നിങ്ങൾ ഇന്നലെ ഓൾറെഡി കേട്ട് കാണും എന്നുള്ളത് നമുക്കറിയാം.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
0: ജാച്ചി ആൻഡ് മുച്ചി പ്രസൻസ് ടീ ടൈം. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഇവന്റ് നാളെ നടക്കാനായിട്ട് പോകുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും. എല്ലാവരും അതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഇന്നലെ ഷഹബാസ് ജി നമ്മുടെ സ്റ്റുഡിയോയിൽ വരികയും ഭയങ്കര രസമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഭയങ്കര രസമായിട്ട്, അതായത് നമ്മളെ, ഞാൻ താഴേന്ന് ഞാൻ അദ്ദേഹത്തിന് കൂട്ടാനായിട്ട് പോവാണ്. അദ്ദേഹത്തിന് വെൽക്കം ചെയ്ത് കൊണ്ടുവരാനായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ തന്നെ ആ എത്ര വർഷങ്ങൾക്ക്
0: മുമ്പല്ലേ,
1: സെക്കൻഡ് ഇയർ
0: 2008
1: ആ സമയത്താണ് അദ്ദേഹം നമ്മുടെ സ്റ്റുഡിയോയിൽ
0: വിസിറ്റ്.
1: അപ്പൊ അദ്ദേഹം വന്നിട്ട് എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള പേരെടുത്ത് വിളിച്ച് ഓരോരുത്തരെയും, അതാണ് സ്റ്റുഡിയോയിലേക്ക് കയറുമ്പോ തന്നെ ഓരോരുത്തരെയും പുള്ളി പേരെടുത്ത് വിളിച്ച് വളരെ പേഴ്സണലായിട്ട്. എനിക്ക് തന്നെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം പോലെ അതുപോലെയാണ്. കാരണം എന്താ വെച്ചാല്, അദ്ദേഹം മാത്രമായിട്ട് ഇരുന്ന് പെർഫോം ചെയ്യല്ല ചെയ്യുക,
0: ഒരുമിച്ചാണല്ലോ.
1: അതെല്ലാം ഒരു പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയായിരുന്നു ഇന്നലെ സ്റ്റുഡിയോയിലും ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും മനോഹരമായ ഒരു പ്രോഗ്രാം നാളെ വൈകിട്ട് QNCC നടക്കുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ ക്യൂ ടിക്കറ്റ്സ് വഴി ടിക്കറ്റുകൾ എടുത്ത് കാണുമെന്ന് ഞങ്ങൾ കരുതുന്നു.
0: ഓക്കെ, ടിക്കറ്റുകൾ എടുക്കാത്തവർ പെട്ടെന്ന് തന്നെ ടിക്കറ്റുകൾ എടുക്കുക. 2 നമ്പറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 7224990 എന്നുള്ളതാണ് ഒരു നമ്പർ. അതല്ലെങ്കിൽ 7085604
1: ഈ 2 നമ്പറുകളിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാം. അങ്ങനെ മനോഹരമായിട്ട് പറഞ്ഞും പാടിയും കേട്ടും നമുക്കൊരു ഒരു
0: സയാനം തീർച്ചയായിട്ടും. അപ്പൊ നമ്മളുടെ ചോദ്യവും ഉണ്ട് ഇന്നത്തെ കോൺടെസ്റ്റിലെ. ഏതാണ് വാക്കെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഓൾറെഡി നമ്മൾ വാക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വാക്ക് കമ്പനി എന്നുള്ളതാണ്.
1: കമ്പനി
0: ഒരുപാട് പേരുടെ മെസ്സേജുകൾ പോരട്ടെ, ഇതേത് പാട്ടാണ് ഷഹബാസ് അമൻ പാടിയ, ഈ ഒരു പാട്ട് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ വേഗം നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാം. 5000917.
1: ഇന്നത്തെ ഒരു വലിയ പ്രത്യേകത ശ്രദ്ധിക്കുക, ഇന്ന് ഹോം ഡെലിവറിയോട് കൂടിയിട്ട് നമ്മൾ കോൺടെസ്റ്റ് അവസാനിപ്പിക്കുന്നതായിരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല്, ടിക്കറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാനുള്ള ഒരു സമയം കൂടെ വേണമല്ലോ. അപ്പോ ഇന്ന് ഹോം ഡെലിവറിയോട് കൂടിയിട്ട് കോൺടെസ്റ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നതായി.
0: ഓക്കെ, ഫരീസാദ് എന്റെ ഉപ്പാന്റെ പാട്ടും പാടി, നല്ല പാട്ടായിരുന്നു കേട്ടോ, ഭയങ്കര രസം, നല്ല വരികൾ. ഞാൻ എന്നിട്ട് ഫരീസാദിന് മെസ്സേജ് അയച്ചു, നല്ല വരികൾ ഉള്ള നല്ലൊരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒപ്പം തന്നെ അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, എന്റെ മകൾ കെൻസ മെഹറിന്റെ ബർത്ത്ഡേ ആണ്. കെൻസ് കുട്ടിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം എന്ന് പറയുന്നു.

0: The Joy Wali Diwali by Joy Alukas is back. Ella festive season pole ee pravasham ethum migacha Diwali offers Joy Alukasil thanne. Diamond and precious stone jewelry vaangumbol free 24 karat gold bars and cash vouchers nedam. Verum zero making charges il 8 gram 22 karat gold coins swandamaka. Kidalen offers some stunning collections um ningale kaathirikkunu. Joy Alukasil offers valid until 8th November 2026. TNC apply. Joy Alukas, world's favorite jeweler.
1: Qatar ready alle. പോക്കറ്റ് കാലിയാക്കാതെ ഷോപ്പിംഗ് പൊളിക്കാം.
2: ഇതാ മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
1: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
4: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
5: Yes, Bebo.
4: Pay just 25% now and I can lock the gold price.
5: Yes.
4: What's the catch?
5: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
4: I still can't believe it. No catch.
5: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
6: ഹലോ എവറി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: Only on Radio Suno 91.7 FM.
7: You are listening to Radio Suno 91.7.

0: Morning Safari, only on Radio Sono 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
4: home. യാത്രയിലാണെന്നറിയാം, തിരക്കിലാണെന്നറിയാം, പക്ഷെ ഞങ്ങൾ ഇനി പറയുന്ന ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ, തിരക്കിലാണെന്നറിയാം. 555-310-995. നമ്പർ ഒരിക്കൽ കൂടി 555-310-995. ഇനി നമ്പർ നോട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾ കഥ അറിഞ്ഞു കഴിയുമ്പോൾ, കഥ ഫുൾ അറിഞ്ഞു കഴിയുമ്പോൾ
5: ഒന്ന് ചോദിച്ചാൽ,
4: വാട്സപ്പിൽ ചോദിച്ചാൽ ഞങ്ങൾ നമ്പർ തിരിച്ച് ഷെയർ ചെയ്യുന്നതായിരിക്കും. 555-310-995 ഈ നമ്പറാണ്. ഇനി കഥയിലേക്ക് വരാം. എന്താണ് നിസ, ഒരുപാട് പ്ലാനിംഗ് ഉണ്ട്.
5: പ്ലാനിങ്ങിന് ഒരു കുറവില്ലല്ലോ, ചിലവരുടെ ശരിയാവും ചിലവരുടെ ശരിയാവില്ല.
4: നമ്പറുകളെ അത് ശരിയാക്കാൻ നമുക്ക്
5: സ്റ്റോറോടുകൂടി
4: ചെയ്യണോ?
5: സ്റ്റോർ വേണ്ട, എനിക്ക് ഓഫ്ലൈൻ മതി.
4: ഓൺലൈൻ മതി?
5: ഓൺലൈൻ മീൻസ് ഓഫ്ലൈൻ മീൻസ് ലൊക്കേഷൻ ഇല്ലാണ്ട്
4: ഞാൻ അദൃശ്യനായിരിക്കണം.
5: ഞാൻ അദൃശ്യനായിരിക്കും, എന്റെ ബിസിനസ് മാത്രം പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ.
4: തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത്, ഇ കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ ബിസിനസ്സില് ഖത്തർ പുതിയ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് പലർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടാവും, ഫുഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടാവും, അല്ലെങ്കിൽ AI സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഗാഡ്ജറ്റുകൾ, അങ്ങനെ ഒരുപാട് ബിസിനസ് ചെയ്യാൻ ആശയങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അത് പ്രത്യേകിച്ച് ഇ കൊമേഴ്സും ഓൺലൈനും ആയിട്ട്, കാരണം ഇപ്പോ അതിന്റെ പുറകിലാണ്, അതിന്റെ പുറകിലാണ്, ആ ട്രെൻഡിനൊപ്പമാണ് ലോകവും പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ എന്തായാലും ഇ കൊമേഴ്സ് ബിസിനസ് രംഗത്ത് ഇപ്പോൾ ഖത്തറിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങൾ, പുതിയ ഭേദഗതികൾ, അതിനെക്കുറിച്ചാണ് മോർണിംഗ് സവാരിയുടെ ഇനിയുള്ള സമയം നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരതിഥി കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അഡ്രസ് ഗേറ്റ്വേയുടെ മാനേജിംഗ് ഡയറക്ടറും ഫൗണ്ടറുമായ ഷംസീർ ഹംസ അദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ,
5: കേട്ട് കഴിയുമ്പോൾ
4: നിങ്ങൾക്ക് തോന്നുവാണ്
5: ഈ നമ്പറൊന്ന് വേണം,
4: ഈ നമ്പറൊന്ന് വേണം, ഞങ്ങൾക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് സാർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിട്ട് അഡ്രസ് ഗേറ്റ് വേ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്പർ ഒരിക്കൽ കൂടി നോട്ട് ചെയ്തോളൂ, 555-310-995.
5: ഓക്കെ,
4: ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ അഡ്രസ് ഗേറ്റ്വേയുടെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ചെല്ലാവുന്നതാണ്. ഓൺലൈനിലൊക്കെ ലൊക്കേഷൻ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നേരിട്ട് ചെല്ലാം അവിടെ. അത് മാത്രമല്ല കേട്ടോ, ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാം, അവിടെ നമ്മൾ ഒരു ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം, കൺസൾട്ടേഷൻ അല്ലെങ്കിൽ
5: ചെല്ലുകയാണെങ്കിൽ
4: 1000 ഖത്തർ റിയാല് നമുക്ക് ചാർജ് ആവുകയാണെങ്കിൽ അവിടെ നിന്നൊരു റാഫിൽ കൂപ്പൺ നൽകും.
5: അടിപൊളി.
4: ഓക്കെ, ആ റാഫിൽ കൂപ്പൺ പൂരിപ്പിച്ചിട്ടാൽ ഒരു കാർ
5: ലഭിക്കാറില്ലേ? അപ്പൊ എന്തായാലും അങ്ങനെ ആഗ്രഹങ്ങളുള്ള ആളുകൾ അത് ആഗ്രഹമാക്കി വെക്കേണ്ട, അതിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടക്കുക എന്നുള്ളതാണ്.
4: അതോടൊപ്പം തന്നെ ഇ കൊമേഴ്സ് ഓൺലൈൻ ബിസിനസ് രംഗത്തെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സെഷൻ എല്ലാ ദിവസവും അവിടെ 1 മണിക്കൂറുണ്ട്.
5: ഇപ്പൊ
4: ഇ കൊമേഴ്സ് ഓൺലൈൻ ബിസിനസ്സിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ
5: ക്ലിയർ ചെയ്യാനായിട്ട്
4: നേരിട്ട് അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് അവരുടെ കോൺഫറൻസ് ഹാളില് എല്ലാ ദിവസവും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, സെഷൻസ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് നേരിട്ട് സംവദിക്കുകയൊക്കെ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്രസ് ഗേറ്റ് വേനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റു വിശേഷങ്ങളിൽ
5: ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ അതിഥിയിലേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ എത്തുന്നതായിരിക്കും.

0: ഖത്തറിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇ കൊമേഴ്സ് മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ അടുത്ത കാലത്തായിട്ട് ഖത്തറിന്റെ ഇ കൊമേഴ്സ് ലോയിലും ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ആഡോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. കൂടെയുള്ളത് അഡ്രസ് ഗേറ്റ്വേയുടെ MD ഫൗണ്ടറുമായ ഷംസീദാം സാർ. നമസ്കാരം.
1: നമസ്കാരം.
0: തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന സംവിധാനങ്ങളാണ് ഇ കൊമേഴ്സിലേക്ക് ഒന്ന് വരിക, ഓൺലൈൻ ആയിട്ട് ബിസിനസ് ചെയ്യുക. അപ്പൊ ഇപ്പൊ ഖത്തറിലെ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഒരു ഒത്തന്റിസിറ്റിയോടുകൂടി ഒരാളിൽ നിന്ന് അറിയണം എന്നൊരാഗ്രഹം. എന്താണ് പുതിയ മാറ്റം വന്നിട്ടുള്ളത്?
1: അതെ, അപ്പുണ്ണി പറഞ്ഞ ശരിയാണ്. ഖത്തറിലെ ഇ കൊമേഴ്സ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിന് ലോ അമെൻഡ് ചെയ്തിട്ടുണ്ട് അവര്. 194 ബിസിനസ് ആക്ടിവിറ്റീസിനാണ് ഇപ്പം ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുള്ളത്.
0: ഓക്കെ.
1: അപ്പൊ അത് അവർക്ക് അത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ കൊമേഴ്സ് ലൈസൻസ് സെപ്പറേറ്റ് ആയിട്ട് ഗവൺമെന്റ് എഴുതിയിട്ടുണ്ട്, ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
0: ഇപ്പോ പലപ്പോഴും പല വീഡിയോ കാണുമ്പോൾ 500 riyal ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെയാണ് ക്യാപ്ഷൻസ് വരും, ഹുക്സ് വരും. ശരിക്കും 500 riyal 500 riyalന്റെ ആ ഒരു ലൈസൻസ് മാത്രം മതിയോ, അതെയോ ബാക്കി പ്രോസസ് എന്താണ് അതിന്റെ?
1: ആക്ച്വലി ഇ കൊമേഴ്സ് ലൈസൻസിന് 500 riyal മതി. പക്ഷെ അതിന് മുമ്പായിട്ടുള്ള വേറെ കുറെ ഡോക്യുമെന്റ്സ്, നോർമൽ ഒരു കമ്പനി ഫോം ചെയ്യുന്ന പോലെ തന്നെയാണത്. നമുക്കൊരു കമ്പനി ഫോം ചെയ്യുന്നത് ഖത്തറിൽ നമുക്ക് ഒരു കമ്പനി റൺ ചെയ്യാൻ വേണ്ടി 5 documents ആണ് വേണ്ടത്. ഒന്നൊരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ CR എന്ന് പറയും. സെക്കൻഡ് ട്രേഡ് ലൈസൻസ്. ഈ ട്രേഡ് ലൈസൻസിന്റെ പകരമാണ് ഇ കൊമേഴ്സ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ട്രേഡ് ലൈസൻസ് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ലൊക്കേഷനോ ഓഫീസോ ഷോറൂമോ വേണമായിരുന്നു. ഇ കൊമേഴ്സ് ലൈസൻസിന് എന്ത് വേണ്ട? ഈ പറഞ്ഞ ലൊക്കേഷൻസ് വേണ്ട. അതാണ് ഇതിനൊരു ഹൈലൈറ്റ്. അപ്പോ ആക്ച്വലി ഇ കൊമേഴ്സ് ലൈസൻസ് മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. CR വേണം. CR കഴിഞ്ഞ ട്രേഡ് ലൈസൻസ് പകരമാണ് ഇ കൊമേഴ്സ് ലൈസൻസ് തരുന്നത്. ഈ ഇ കൊമേഴ്സ് ലൈസൻസ് ഈ പറയുന്ന 194 ബിസിനസ് ആക്ടിവിറ്റീസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ വേണ്ട. അപ്പോ ഒരു ഓഫീസ് ഇല്ലാണ്ടേയും ബിസിനസ് ചെയ്യാം ഈ പറയുന്ന 194 ബിസിനസ് ആക്ടിവിറ്റീസിന് മാത്രം.
0: ഓക്കെ. ഇപ്പൊ ഈ CR വേണം, അതുപോലെ തന്നെ ഇ കൊമേഴ്സ് ലൈസൻസ് വേണം, ബാക്കി ഡോക്യുമെന്റ്സ്,
1: എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡ് നോർമലി വരും, ആർട്ടിക്കിൾ അസോസിയേഷൻ, ടാക്സ് കാർഡ്, ഇങ്ങനെ 5 documents നിർബന്ധമായി ഒരു നോർമൽ കമ്പനി ഫോം ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ ട്രേഡ് ലൈസൻസ് എന്നുള്ളൊരു ഭാഗം വരുമ്പോ ഇ കൊമേഴ്സ് ലൈസൻസ് ആണ് അവർ അതിനായിട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടത് നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ഏത് ബിസിനസ് ആക്ടിവിറ്റി ആണോ അതിന്റെ ഡീറ്റെയിൽസ് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് എന്ത് ചെയ്തിരിക്കണം? ഇ കൊമേഴ്സ് ലൈസൻസിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. അത് അതിലും ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഈ അതിന്റെ ഡൊമൈൻ, ഈ വെബ്സൈറ്റിന്റെ ഡൊമൈൻ .qa അല്ലെങ്കിൽ .com.qa ആയിരിക്കണം.
0: നിർബന്ധമാണ്. ഓക്കെ ഓക്കെ.
1: അതുപോലെ ഗവൺമെന്റ് പറയുന്ന ഒരു 6 or 7 ഡൊമൈൻ പ്രൊവൈഡേഴ്സ് മാത്രം എടുക്കാൻ പാടുള്ളൂ. കാരണം അത് ഖത്തറിന്റെ
0: പരിധിയിൽ നിൽക്കണം.
1: അതിന് വേണ്ടിയിട്ടാണ് ആ ഡൊമൈൻ വേണം. 2 domains .qa.com.qa.
0: ഓക്കെ. ഷംസി റംസി ആണ് ഇപ്പോൾ മോർണിംഗ് സവാരിയിലുള്ള അതിഥി. അദ്ദേഹം അഡ്രസ് ഗേറ്റ്വേയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇ കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ ബിസിനസ്സിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളെ കുറിച്ചാണ് ഇപ്പോഴത്തെ ചർച്ച. കേട്ടുകൊണ്ടേയിരിക്കുക.

0: ഖത്തറിലെ ഇ കൊമേഴ്സ് മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതാണ് മോർണിംഗ് സവാരിയുടെ ഇന്നത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കൂടെയുള്ള അതിഥി ഷംസീർ ഹംസ, അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ.
1: അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഉള്ളത്, ഇപ്പോ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടേക്ക് ഇപ്പൊ തന്നെ ബിസിനസ് ചെയ്യണമെന്ന് ചിലർ ചിന്തിക്കുകയാണ്. ഓ, ഖത്തർ നല്ല മാർക്കറ്റാണ്, എന്റെ ഈ പ്രോഡക്റ്റ് ഖത്തറിൽ ഈസി ആയിട്ട് വിൽപ്പന നടത്താം. അങ്ങനെയുള്ള സാധ്യതകൾ എങ്ങനെയാണ്?
2: ഇപ്പോ ഇ കൊമേഴ്സ് ലൈസൻസ്, ഈ പറയുന്ന ലൈസൻസ് ഖത്തർ റെസിഡൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്.
1: അതായത്
2: QID ഉള്ള ആളുകൾക്ക് മാത്രമേ ഇപ്പൊ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഭാവിയിൽ ഓപ്പൺ ചെയ്തേക്കാം, പക്ഷെ ഇപ്പം QID ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അനുമതി അവർ കൊടുത്തിട്ടുള്ളത്.
1: ഓക്കെ, അതുപോലെ തന്നെ 194 ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ്? കാരണം കുറെ ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്, അതിൽ ഏതൊക്കെ കാറ്റഗറികളാണ് പ്രധാനമായിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുക?
2: ഫാഷൻ വരുന്നുണ്ട്, ഫുഡ്സ് വരുന്നുണ്ട്, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ കുറച്ച് സർവീസ് റിലേറ്റഡ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ്.
1: അതോടൊപ്പം തന്നെ ഇപ്പൊ ഇ കൊമേഴ്സ് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് ഒരു പ്രൊഫഷണൽ ബിസിനസ് കൺസൾട്ടന്റ് എന്ന നിലയിൽ എന്താണ് ഷംസീർ ഹംസയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാനുള്ളത് എന്താണ്?
2: ആക്ച്വലി ഈ ഇ കൊമേഴ്സ് ലൈസൻസ് ഗവൺമെന്റ് കുറച്ച് കാലമായിട്ട് അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂസൊക്കെ മുന്നേ വന്നിട്ടുണ്ട് ഇ കൊമേഴ്സ് ലൈസൻസ് വരാൻ പോകുന്നു. ഈ ഓൺലൈൻ ഇ കൊമേഴ്സ് ലൈസൻസ് ആക്ച്വലി ഇതുവരെ ഖത്തറി നാഷണാലിറ്റീസിന്
1: മാത്രമായിട്ട്
2: ഉണ്ടായിരുന്നു. അതായത് ഫോറിനേഴ്സിന് അലോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു വർഷം അത് മുന്നേ തന്നെ. ഖത്തറി പൗരന്മാർക്ക് ഓൾറെഡി ഈ ഒരു ലൈസൻസ് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് ആളുകള് പിന്നെ നമ്മുടെ ഫോറിനേഴ്സ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് ഗവൺമെന്റ് അറിയാൻ ചെയ്യാം, കാരണം അവർ സോഷ്യൽ മീഡിയയിലാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന് പക്ഷെ ഒരു ലൈസൻസ് വരാത്തതുകൊണ്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അവർ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ലൈസൻസ് വരുന്നതോട് കൂടിയിട്ട് കൂടുതലും ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പോകുന്നത് എക്സിസ്റ്റിംഗ് ഓൾറെഡി ഹോം ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഫോറിനേഴ്സ്, എസ്പെഷ്യലി ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ, ഹസ്ബൻഡ്സ് ഒക്കെ നല്ല ജോലി ചെയ്യായിരിക്കും. അപ്പൊ വീട്ടിലിരിക്കുന്ന ആളുകള് സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി പല രീതിയിലുള്ള അവരുടെ ഐഡിയാസ്, അവരുടെ പാഷൻ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ക്ലോത്ത്സ്, ഓർണമെന്റ്സ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ
1: ചെയ്യുന്നു,
2: പെർഫ്യൂംസ് ചെയ്യുന്നുണ്ട്, വാച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും അവർക്ക് ഒരു ലൈസൻസ് എടുക്കാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു, കാരണം അവർക്ക് ട്രഡീഷണൽ വേയിലുള്ള ഒരു കമ്പനി ഫോം ചെയ്യാന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇത് വന്നത് കൂടിയിട്ട് ഗവൺമെന്റ് ആക്ച്വലി ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഓൾറെഡി ചെയ്യുന്ന ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യാനാണ്. ലൈസൻസ് ഇല്ലാണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനി അതും ഇത് ഈ ഗവൺമെന്റ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ട് ഇനി അത് ചെയ്യാതെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെക്കുള്ള പെനാൾറ്റിയും ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ന്യൂസിലേക്ക്
1: കണ്ടിട്ടുണ്ടാവും
2: അത്, പിന്നെ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടാവും പെനാൾറ്റിയും. കാരണം ഇനി അത് ആ ഒരു നിയമം വയലേറ്റ് ചെയ്താല് അവർ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂജ് പെനാൾറ്റിയാണ് എന്ത്
1: ചെയ്തിട്ടുള്ളത്
2: ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇത് കൂടുതൽ മോണിറ്റർ ചെയ്യപ്പെടുകയും കൂടി ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പൊ.
2: സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യപ്പെടും.
1: ഓക്കെ, തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ അതിന്, അതുകൊണ്ടാണ് ഖത്തറിന്റെ പരിധിയിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇ കൊമേഴ്സ് ഓൺലൈൻ നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ആഡ് ചെയ്യണമെന്ന് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ് ഗേറ്റ്വേനെ സമീപിക്കാവുന്നതാണ്. ഇപ്പൊ അഡ്രസ് ഗേറ്റ്വേയില് നവംബർ മാസം വരെ ഒരു ഓഫറും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് നമ്മൾ പറഞ്ഞതാണ്, 1000 riyal മുകളിലുള്ള ഒരു സർവീസ് എടുത്താൽ ഒരു കാറ് സമ്മാനമായിട്ട് നേടാനുള്ള
2: റാഫിൾ ഡ്രോയിലൂടെ
1: ഒരു കാറ് സമ്മാനമായി നേടാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും അഡ്രസ് ഗേറ്റ്വേയിലേക്ക് ചെല്ലാം. ഇരു കൈയും നീട്ടി സ്വീകരിക്കാനായി ഷംസീർ ഹംസയും അദ്ദേഹത്തിന്റെ ടീമും അവിടെ ഉണ്ടാവും.
2: ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, ആക്ച്വലി ഇ കൊമേഴ്സിലെ ഒരുപാട് ഇതുപോലെ സംശയങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. കാരണം ഞാൻ 10 വർഷമായിട്ട് ഈ മേഖലയിലുള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇ കൊമേഴ്സ് വന്നല്ലോ, അത് എങ്ങനെയാണ് ചോദിച്ചു വരുന്നത്. അപ്പൊ അതിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എവറി ഡേ ഈവനിങ്ങിൽ 6-7 ഞങ്ങളുടെ ഓഫീസിൽ വെച്ചിട്ട് എവറി ഡേ ഇ കൊമേഴ്സ് അവയർനെസ് സെമിനാർ നടക്കുന്നുണ്ട്.
1: എല്ലാ ദിവസവും
2: ഉണ്ട്. അപ്പൊ അത് ഇപ്പം അതിന്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഏത് ഡേയ്സിലാണ് അവർക്ക് വരേണ്ടത് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ടുള്ള ഒരു അവയർനെസ് സെമിനാർ എവറി ഡേ. അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് ഗേറ്റ്വേയുടെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അതും എന്ത് ചെയ്യാം, ആളുകൾക്ക്
1: അപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ നേരിട്ട് ചെന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിലെ സംശയങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം, പുതിയ അറിവുകൾ നേടാം, പുതിയ ബിസിനസ് ഐഡിയാസ് ഷെയർ ചെയ്യാം. അപ്പൊ അതിനൊക്കെ അഡ്രസ് ഗേറ്റ്വേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം, താങ്ക് യു.
2: താങ്ക് യു അപ്പണ്ണി ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു.
0: അങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. എന്തായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ നോട്ട് ചെയ്തോളൂ, 5531-0995. ഒരിക്കൽ കൂടി 5531-0995. നിങ്ങൾക്കിപ്പോൾ നോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ചോദിച്ചാൽ നമ്പർ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ നിന്നും തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നു. ഹോം ഡെലിവറി വിശേഷങ്ങളിൽ തുടരും.
3: Chennai beats
4: Tamil head of the hour
5: in the art of podumar kolanda.

0: ഒരുപക്ഷെ ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: ഞാൻ ഹരിശ്രീ അശോകൻ.
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ
5: ഖത്തറിന്റെ ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
7: This is മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി.
8: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
9: ബ്രോട്ട് ടു യു ബൈ It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers.
10: In association with third party insurance ne mikacha choice Bima third party liability. Call 800-786, WhatsApp 7405055 or visit bima.com.qa.
11: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
12: Just feel
7: This is
13: Radio Suno 91.7 FM,
7: Qatar's happiness frequency.
14: Now available on
7: Apple Podcast
14: and
7: Google Podcast.
15: Safari anniversary celebration. Today's exclusive deals.
16: യെല്ലോ ബനാന ബിഗ് ഇന്ത്യ 1 kg 7 riyal 50 dirham.
15: കോക്കനട്ട് ഹോൾ ഇന്ത്യ 1 piece 1 riyal 50 dirham.
16: ആഷ് ഗോഡ് ഒമാൻ 1 kg 2 riyal 50 dirham.
15: യാം ഇന്ത്യ 1 kg 5 riyal 75 dirham.
16: ഡാൻസാനിയൻ മട്ടൺ 1 kg 34 riyal 75 dirham.
15: ഫ്രഷ് പ്രോൺസ് സ്മോൾ സൗദി അറേബ്യ 1 kg 11 riyal.
16: ഫ്രഷ് സർദൈൻ ഒമാൻ 1 kg 3 riyal 50 dirham.
15: സാദിയ ചിക്കൻ ഗ്രില്ലർ 1400 gram 10 riyal 75 dirham.
16: ഫ്രഷ് വൈറ്റ് എഗ്സ് 30 pieces tray 9 riyal 50 dirham.
15: Chicken dum biryani 500 gram 5 riyal 50 dirham.
16: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15.
17: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ.
13: You are listening to
7: Morning Safari.
13: Morning Safari.
7: Only on Radio Suno

0: 7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: This is home delivery only on Radio Sunoh 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: അങ്ങനെ വീക്കെൻഡായി, വീക്കെൻഡിന്റെ സന്തോഷവും ബഹളങ്ങളൊക്കെ ആരംഭിക്കുന്നു. ഒരുപാട് കൂടിച്ചേരലുകൾ ഉണ്ടാവും, ഒരുപാട് മീറ്റിങ്ങുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പുറത്തേക്ക് പോകുന്ന പരിപാടികൾ. അങ്ങനെ വീക്കെൻഡ് വലിയൊരു ആഘോഷമാക്കി മാറ്റാനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് അല്ലേ?
5: അതെ, തീർച്ചയായിട്ടും. വീക്കെൻഡ് സമയത്ത് എന്ത് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം, സിനിമയ്ക്കാണോ പോകണ്ടേ, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോണോ, അങ്ങനെയുള്ള പല പ്ലാനുകളായിരിക്കും. എനിക്ക് തോന്നുന്നു വീക്കെൻഡിൽ സ്ഥിരം വിളിക്കുന്ന ആളുകളുണ്ടായിരിക്കും. വീക്കെൻഡ് ആകുമ്പോൾ ഒരു കോള് വിളിക്കണം, വിളിക്കണം, ഇന്ന ആളെ വിളിക്കണം, അല്ലെങ്കിൽ ഇവിടാണ്, എന്താണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു കോള്, ചില ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഉറപ്പായിട്ട് ആ ഒരു കോള് നമുക്ക് വരും എന്നുള്ളതാണ്.
4: ഞാനെപ്പോഴും അത്തരം കാര്യങ്ങള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജെയ്സൺ എന്നാണ്, ഇവിടെ കത്തറി തന്നെയുള്ള
5: ജെയ്സണെന്ന്
4: പറയല്ലേ. കാരണം എന്താ വെച്ചാല്, എല്ലാ വീക്കെൻഡിലും ഒരു കോളർ ആളുടെ ാണ് അത് നമുക്കറിയാം. വെള്ളിയാഴ്ച ആവുമ്പോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ആ ബെല്ലടിക്കുമ്പോ തന്നെ എന്റെ മനസ്സ് പറയും അത് ജെയ്സനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറയും ജെയ്സനങ്ങളായിരിക്കും എടുത്തിട്ട് വാ എന്ന് പറയുന്ന അങ്ങനെ ഒരാളുണ്ടാവുക, അത് വലിയൊരു ഭാഗ്യാണ് നമുക്ക്. നമ്മള് ഒരുപാട് ആളുകൾ നമുക്ക് ഉണ്ടെന്ന് പുറത്തുള്ളവർക്ക് തോന്നും, പക്ഷെ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല അല്ലേ. ഒരു പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക്
5: ചുറ്റും
4: മനുഷ്യന്മാരുടെ ഇടയിലായിരിക്കും ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ഒരാളായിരിക്കും, പോളി ഗ്യാങ് ആയിരിക്കും, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല.
5: അദ്ദേഹം കൊണ്ട് നമ്മൾ ചിലപ്പോ കുറച്ച് ആൾക്കാർ അടുത്ത് മാത്രമാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെ ഒരാളുണ്ടായിരിക്കും, വീക്കെൻഡ് ആവുന്ന സമയത്ത് നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ എവിടാ എന്താ എന്നൊക്കെ ചോദിച്ച് ഒരു കോള് വരാറുണ്ടാവും നിങ്ങൾക്കും.
4: ഓക്കെ, അപ്പോ ഇപ്പൊ കേട്ടു തുടങ്ങിയ ആളുകൾക്ക് ഇന്ന് മുതൽ അതൊരു പ്രാക്ടീസ് ആക്കാം. നിങ്ങൾക്കും ഒരാളെ വിളിക്കാം.
5: അതെ, നമുക്കും വിളിക്കാലോ അല്ലേ.
4: അതെ, നമ്മളെ ഒരാൾക്ക് കേൾക്കാനുണ്ട് എന്ന് തോന്നുന്നത് പോലെ നമുക്കും വിളിച്ചു തുടങ്ങാം. അതൊരു ശീലമാക്കാം, ഒരു വീക്കെൻഡ് ഫ്രണ്ട്സിനെ
5: നമ്മള് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടൊന്ന് വിശേഷമൊക്കെ തിരക്കാനായിട്ട് നമുക്കും ശ്രമിക്കാം, നമുക്കും വിളിച്ചു തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു കോളുകൾ വരികയും ചെയ്യും
4: എന്നുള്ളതാണ്. ഈ തിരക്കുള്ള സമയം മാറ്റിവെക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: Safari anniversary celebration. Today's exclusive deals.
3: Yellow banana, big India, 1 kilo, 7 riyal, 50 dirham.
2: Coconut whole, India, 1 piece, 1 riyal, 50 dirham.
3: Ash gourd Oman, 1 kilo, 2 riyal, 50 dirham.
2: Yam India, 1 kilo, 5 riyal, 75 dirham.
3: Tanzania mutton, 1 kilo, 34 riyal, 75 dirham.
2: Fresh prawns, small, Saudi Arabia, 1 kilo, 11 riyal.
3: Fresh sardine Oman, 1 kilo, 3 riyal, 50 dirham.
2: Sadia chicken griller, 1400 gram, 10 riyal, 75 dirham.
3: Fresh white eggs, 30 pieces tray, 9 riyal 50 dirham.
2: Chicken dum biryani 500 gram 5 riyal 50 dirham.
3: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15ന്.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: നമ്മളെല്ലാവരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ആ ചോദ്യമാണ് ഹോം ഡെലിവറിയുടെ ഇന്നത്തെ വീക്കെൻഡ് ചോദ്യം. നമുക്ക് തിരക്കില്ലാത്ത സമയമുണ്ടോ?
1: ഇല്ല, നമുക്ക് ഒഴിവ് സമയമില്ല. ഇപ്പൊ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ശരിക്കും ആലോചിച്ചപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഒഴിവ് സമയം ശരിക്കും ഉണ്ടോ?
0: ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്.
1: ഫുൾ ടൈം, കാരണം ഒഴിവ് സമയമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ.
0: അതെ.
1: അപ്പൊ നമ്മള് ഫോണിലാണ്.
0: അതെ.
1: ഓക്കെ.
0: റീൽസിലാണ്.
1: റീൽസിലാണ്, ഷോർട്സിലായിരിക്കും.
0: അതെ.
1: അല്ലെങ്കിൽ ആരുടെങ്കിലും വ്ലോഗ് കാണുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പോഡ്കാസ്റ്റോ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കും.
0: എനിക്ക് അതൊരു ഒഴിവ് സമയമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ബ്രെയിനും നമ്മുടെ കണ്ണും
1: എല്ലാം
0: റെസ്റ്റ് എടുക്കാതെ അതിലും എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്ളോഗർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമ്മളത് വിഷ്വൽ ചെയ്യും. അങ്ങനെ നമ്മള് ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കുന്ന ഒരു ലൈഫിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല്, ഈ നമ്മൾക്ക് കുറച്ച് സമയം ഫ്രീ ഒക്കെ കിട്ടിയാല് അതിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പൊ റീൽസും. നമ്മൾ ടി വി കാണുമായിരുന്നു അല്ലെ? ടി വി കാണാനായിട്ടൊരു
1: സമയം,
0: അതല്ലെങ്കിൽ ഒരു ഞായറാഴ്ച വരുന്ന 4 മണി സിനിമയ്ക്ക് വേണ്ടി ഒരാഴ്ച കാത്തിരുന്ന ഒരു സമയം. ഇപ്പൊ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഒരു ഇതില്ല. ഇപ്പൊ ഏത് ചാനലിലാ സിനിമയുള്ളത്, ഏത് ടി വിയിലാ, ഏത് ചാനലിലാ അറിയില്ലാത്ത ഒരു സംവിധാനമാണ്. അപ്പൊ എന്തായാലും ഈ കാലഘട്ടത്തില് ടി വിയെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
1: കാരണം പ്രവാസത്തിൽ എനിക്ക് തോന്നുന്നു ടി വി ഭയങ്കര കാര്യമായിട്ട് നമ്മൾ അങ്ങനെ
0: ന്യൂസിന് വേണ്ടിയിട്ടാണ് പിന്നെ
1: നമ്മൾ യൂട്യൂബിലായിരിക്കും
0: ഒന്ന് ഓൺ ചെയ്തിട്ടേക്കുക എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. എന്തായാലും
1: പിന്നെ മാച്ച് എന്തെങ്കിലും വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിലേക്ക് ടി വിയിലേക്ക് കൂടുതൽ മാച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ പോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളുള്ള സമയത്ത് നമ്മൾ ടി വിയെ മാത്രമേ ആശ്രയിക്കാറുള്ളൂ എന്നുള്ളതാണ്.
0: ഞങ്ങൾ ഈ വിശേഷം പറഞ്ഞു വരാനായിട്ട് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് തിരക്കില്ലാത്ത സമയം ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്കും സമയം കണ്ടെത്താൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. അതൊരു പക്ഷേ സോഷ്യൽ മീഡിയ ഡിറ്റാച്ച്മെന്റ് ആയിരിക്കും.
1: ചിലര് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്.
0: സോഷ്യൽ മീഡിയയിൽ നിന്ന്
1: മാറി നിൽക്കും.
0: രണ്ടാഴ്ചത്തേക്കൊക്കെ അപ്രത്യക്ഷരാവും. അവരെ കാണാൻ പറ്റില്ല. അവര് തന്നെ സ്വബോധത്താല് മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ വരണ്ട, സോഷ്യൽ മീഡിയയിലെ ഒന്നും അറിഞ്ഞില്ല എങ്കിൽ കൂടിയിട്ട് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തെളിയിക്കാൻ സാധിക്കും എന്നുള്ള ചിന്തകളിലേക്ക് പോകും.
1: എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ഒന്ന് നിക്കണമെന്ന്. ശരിക്കും അങ്ങനെ
0: നമ്മുടെ
1: ജോലി സംബന്ധമായി നോക്കുമ്പോ അത് പറ്റില്ല എന്നുള്ളതാണ്.
0: അതെ. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ ചില ആളുകളുണ്ട്. വാട്സപ്പ് ഇല്ലാത്ത ഒരുപാട്
1: ആളുകളുണ്ട്. നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു ലിസ്റ്റിൽ വരുന്ന ആളാണോ?
0: അതെ. നിങ്ങൾക്ക് വാട്സപ്പ് ഇല്ലേ?
1: അതെ.
0: അപ്പൊ അവരെങ്ങനെ അയക്കും?
1: അയ്യോ,
0: അത് വേണ്ട. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുണ്ടോ വാട്സപ്പ് ഉപയോഗിക്കാൻ?
1: ചിലപ്പോ നമ്മളെ കേൾക്കുന്ന ആർക്കെങ്കിലും വാട്സപ്പ് ഇല്ലാത്തവർ കേൾക്കുന്നുണ്ടെങ്കിലോ?
0: ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാള്, അവർക്ക് ഞാൻ എനിക്കൊരാളുടെ കഥ പറയാനായിട്ടുണ്ട്.
1: എനിക്കൊരാളെ അറിയാം.
0: ഓക്കെ. അപ്പൊ ആ വാട്സപ്പ് ഇല്ലാത്ത ഒരാളുടെ കഥ പറയാനായിട്ടുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് പലരും അയ്യോ ശരിക്കും ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ, ഇന്ന ആൾക്ക് വാട്സപ്പ് ഇല്ല അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന് വാട്സപ്പ് ഇല്ല എന്നുള്ള വിശേഷങ്ങൾ ഒന്ന് അറിയിക്കണം കേട്ടോ.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: എന്ത് ആട്ടോ പോതുമാക്കളുണ്ട്. Radio Suno 91.7.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. ഈ സമയം നമ്മൾ ചോദിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, പലപ്പോഴും ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുക, അതല്ലെങ്കിൽ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ? ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നു, മെസ്സേജുകൾ അയക്കാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ചില ആളുകൾക്ക് വാട്സപ്പ് ഇല്ല. അതിൽ ഞാൻ പറയുന്ന ഒരാള് അല്ലമാനി ഗ്രൂപ്പ്, എല്ലാവരും കേൾക്കുന്ന ഒരു സംഭവം പേരാണ്. കാരണം വെച്ചാല് ഖത്തറിലെ വിവിധ ഇടങ്ങളില് അലമാനി ഗ്രൂപ്പിന്റെ സ്റ്റോറുകൾ നമ്മൾ കാണാറുണ്ട്. യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, സ്പെയർ പാർട്സും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അലമാനി ഗ്രൂപ്പ്. അലമാനി ഗ്രൂപ്പിന്റെ ബോസ് രാജേഷ് ഏട്ടൻ, അദ്ദേഹത്തിന് വാട്സപ്പ് ഇല്ല. അദ്ദേഹത്തിന് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കണം, അതല്ലെങ്കിൽ വിളിക്കണം. വിളിച്ചാൽ എവിടെയാണെങ്കിലും, ലോകത്തിന്റെ എവിടെയാണെങ്കിലും അദ്ദേഹം ഫോൺ
1: എടുക്കും,
0: ഫോൺ അറ്റൻഡ് ചെയ്യും, അതല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അപ്പൊ അദ്ദേഹത്തിന് വാട്സപ്പ് ഇല്ല. അപ്പൊ ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നില്ല മോനെ.
1: ആണല്ലേ, വർഷങ്ങളായിട്ട്.
0: ഒന്ന് ആലോചിച്ച് നോക്കിയാ, അത്രയും വലിയൊരു ബിസിനസ്
1: ഗ്രൂപ്പാണ്,
0: ജി സി സിയിൽ മൊത്തമുള്ള ഗ്രൂപ്പാണ്. എന്തൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ്
1: ചെയ്യാനുണ്ടാവും,
0: എത്ര വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആവേണ്ട ആളാണ്.
1: ശരിയാണ്, ശരിയാണ് കേട്ടോ.
0: അദ്ദേഹത്തിന്
1: എങ്ങനെയായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും അല്ലേ?
0: ഓക്കെ, ഇമെയിൽ ത്രൂ ഡയറക്ട് ഫോൺ കോൾ,
1: ഡയറക്ട് ഫോൺ കോൾ.
0: അദ്ദേഹം അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അലമാനി ഗ്രൂപ്പിന്റെ ബോസ് രാജേഷ് ഏട്ടന് വാട്സപ്പ് ഇല്ല. ഇനി നിസയ്ക്ക് അറിയാനറിയാവുന്ന
1: ഞാൻ നമ്മളുടെ സെയ്ദിന്റെ കാര്യം പറഞ്ഞു,
0: സെയ്ദിനെ
1: ഈ പറഞ്ഞ പോലെ ചിലപ്പം വിളിച്ചു പറയണം. ഫോൺ മാറ്റി ചെറിയ ഫോണിലേക്ക് മാറി എന്ന് ഇടയ്ക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് ഫോൺ മാറി ചെറിയ ഫോണിലേക്ക് ചേഞ്ച് ആയി.
0: കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു,
1: അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അതെല്ലേ,
1: എനിക്ക് ചില ആളുകൾ കുറച്ച് സമയത്തേക്ക് ഉണ്ടല്ലോ, കുറച്ച് ടൈമിലേക്ക് അത് ഒരു മാറ്റം.
0: ചില ആളുകൾ ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് ഫോൺ തന്നെ മാറ്റി
1: കുറച്ചുപേരുണ്ട്.
0: എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്, ഇപ്പൊ പലപ്പോഴും നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോ പഴയ കാല കീപാഡ് ഫോണുകൾ ഓൺലൈനിൽ സെയിലിൽ കിടക്കുന്നത്
1: കൂടുതലാണ്. ഇപ്പൊ
0: കൂടുതലല്ലേ?
1: കൂടുതലായി.
0: ഞാൻ എന്റെ കയ്യിൽ രണ്ട് ഫോൺ
1: ഉണ്ടല്ലേ, ഉപയോഗിക്കുന്നുണ്ടല്ലോ.
0: സിമ്മുണ്ട്, ഒരെണ്ണത്തിൽ സിമ്മുണ്ട്, ഒരെണ്ണം പിന്നെ ഒരു കൗതുകം കൊണ്ട് ഒരു നോക്കിയുടെ ഫോൾഡ് കണ്ടപ്പോ
1: രസം കൊണ്ട് മേടിച്ചു.
0: അന്ന് പണ്ട് കാലത്ത് അത് മേടിക്കാൻ കൊതിച്ചിട്ടുണ്ട്, അപ്പൊ അന്ന് ആവതില്ലായിരുന്നു. ഇപ്പൊ അത് കണ്ടപ്പോ അത് വാങ്ങിച്ചു എന്ന്
1: മാത്രമേ. അപ്പൊ ഇതുപോലെ ലൈഫിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉള്ള ഒരാളാണോ, അത് തന്നെയാണ് നമുക്ക് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾക്ക് അയക്കുകയും ചെയ്യാം.

0: This is home delivery only on Radio Suno 91.7 FM.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ സമയം നമ്മൾ സംസാരിച്ചു വന്നിരുന്ന ഒരു വിശേഷം ഉണ്ടായിരുന്നു ഹോം ഡെലിവറിയിൽ. അതായത് ഓടിപ്പോയിട്ട് കടയിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു.
3: അതായത് ഒറ്റ കൂട്ടത്തിന് നമ്മുടെ വീടിനടുത്തേക്ക് പോകുന്ന കടകളുടെ പേര്,
2: ചന്ദ്രപ്പേട്ടന്റെ കട എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഉള്ള കടകളെ കുറിച്ചുള്ള ഒരു കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് ഞങ്ങൾക്കത് വായിക്കാൻ പറ്റിയില്ല. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, അത് സന്തോഷം നൽകുന്ന കാര്യമാണ് കേട്ടോ.
3: തീർച്ചയായിട്ടും ഒത്തിരി പേരുടെ വോയിസ് നോട്ട്സ് ഉണ്ടായിരുന്നു. വർക്കല ഭാഗത്തുള്ള ആളുടെ വീടിന്റെ അടുത്തുള്ള കടകള് ഭയങ്കര ആള് ആത്മാർത്ഥമായിട്ടായിരുന്നു ആ കടയിൽ പോയൊക്കെ ആ സ്റ്റോറിയൊക്കെ ഞങ്ങൾക്ക് വോയിസ് നോട്ടിൽ അയച്ചു. അയാളുടെ പേര് ഞാൻ മറന്നു കേട്ടോ, എനിക്കിന്ന് രാജേഷ് എന്നോ ആറ് കൂട്ടി ഒരു പേരായിരുന്നു. പിന്നെ അതുപോലെ അമീൻ പറഞ്ഞത് ഇബ്രാഹിം ഇക്കാടെ കട, കരീം കാക്കയുടെ കട, വിദ്യേട്ടന്റെ കട, അങ്ങനെയുള്ള കടകളെ കുറിച്ചൊക്കെ പലരും ഓർമ്മപ്പെടുത്തി. പലരും ഞങ്ങൾ ഇപ്പം ഹോം ഡെലിവറിയിൽ നമുക്കത് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഒത്തിരി പേരുടെ നല്ല മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട് അല്ലേ.
2: സാധാരണ മോർണിംഗ് ഷോയിലോ ഈവനിങ് ഷോയിലോ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് നാടും നാടൻ വിശേഷങ്ങള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിലൊക്കെ എല്ലാവർക്കും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു എന്നറിയുന്നത് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ.
3: ഇനി സന്തോഷം നൽകുന്ന ഒരു വിശേഷം വഴിയെ പറയാനായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇവന്റ് നാളെ നടക്കാനായിട്ട് പോവാണ്.
2: ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കോൺടെസ്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗോൾഡും പ്ലാറ്റിനവും ഒക്കെയുള്ള കാറ്റഗറിയിലുള്ള ടിക്കറ്റുകളാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ചോദ്യം ഈ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ മണിക്കൂറോട് കൂടിയിട്ട് നമ്മൾ ആ കോൺടെസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ചോദ്യത്തിന്റെ സൂചന എന്ന് പറയുന്നത് കമ്പനി എന്നുള്ളതാണ്. അത് വരുന്ന ഷഹബാസ് ജി പാടിയ പാട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
3: ഓക്കെ, എനിക്കൊന്നും ഇനിയിപ്പോ സൂചന കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗ്യാപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം. അപ്പൊ അതിൽ നിന്നും ഭാഗ്യശാലികളാകുന്നവർക്കും ആ ഒരു ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നാളത്തെ ദിവസമാണ് മനോഹരമായിട്ടുള്ള ആ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. ജാച്ചി ആൻഡ് മ്യൂച്ചി പ്രസൻസ് ടീ ടൈം പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള ഇവന്റ്.
2: എല്ലാവിധ ആശംസകളുമായി ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
4: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
2: You're listening to Home Delivery
5: in association with Nestle.

0: You are listening to
1: Radio Sino 91.7 FM, Qatar's favorite radio station. Third party insurance ne mikacha choice. Bima third party liability. 24 manikyoru roadside assistance, towing and recovery, tire change, fuel delivery, battery boost, lockout support. Premium 4 thavanagalai pay cheya. Claims illengil 7% cashbackum nedam. Accident undayal 3 divasam vare replacement car, oru airport drop off, oru vehicle inspection transportation serviceum. Samadhanamayi irikku. Bima third party liability. Terms and conditions apply. Call 800-786. WhatsApp 740-50555 or visit bima.com.qa. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹോം ഡെലിവറി

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

0: എല്ലാവരും കാത്തിരിക്കുന്ന ആ ഉത്തരം. കായലിനരികെ, കൊച്ചി കായലിനരികെ ഉദിച്ചു മങ്ങിയ കമ്പനികൾ, അതിലെ കുറെ കമ്പനികളുടെ പേര്
1: പറയുന്നത്,
0: അത് എ വി ടി ആണ്, എ വി ടി ചായപ്പൊടി ഉണ്ടല്ലോ,
1: അതാണല്ലോ എ വി തോമസ് കമ്പനി.
0: എ വി തോമസ് കമ്പനി എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് കമ്പനികളുടെ പേരുകൾ, പഴയകാല പ്രൗഢഗംഭീരമായ കമ്പനികളുടെ പേര് മെൻഷൻ ചെയ്തു പോകുന്ന ഒരു പാട്ടാണ്. ഷഹബാസ് ജി അത് പാടി കറക്റ്റായിട്ട് ഫലിപ്പിച്ചു എന്നുള്ളതാണ്.
1: അതാണ്, അതിന് ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കായലിനരികെ, കൊച്ചി കായലിനരികെ എന്നുള്ള പാട്ട് തന്നെയാണ്.
0: അനയും റസൂലും മൂവിയിലെ പാട്ടാണ് ഇന്ന് സൂചനയായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നത്.
1: ഓക്കെ, അപ്പൊ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് രാവിലെ മുതൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അയച്ചവരിൽ നിന്നെല്ലാം തന്നെ ഭാഗ്യശാലികളായിട്ടുള്ള ആളുകൾക്കായിരിക്കും പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഇവന്റ് കാണാനുള്ള ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും.
0: ഓക്കെ, നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് കോൾ ലഭിക്കുന്നതായിരിക്കും ഉത്തരങ്ങൾ അയച്ച.
1: നിമിഷങ്ങൾ അല്ല കേട്ടോ, കുറച്ച് സമയം ആവേശത്തിനൊക്കെ പറഞ്ഞാണ്.
0: ഓക്കെ, അപ്പൊ അതിനായിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ കേട്ടോ, നാളെ നമുക്ക് അവിടെ കാണാം. ഓക്കെ.

0: book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
1: Safari anniversary celebration. Today's exclusive deals.
2: Yellow banana, big India. 1 kilo, 7 riyal, 50 dirham.
1: Coconut whole, India. 1 piece, 1 riyal, 50 dirham.
2: Ash god Oman. 1 kilo, 2 riyal, 50 dirham.
1: Yam India, 1 kilo, 5 riyal, 75 dirham.
2: Dance onion mutton. 1 kilo, 34 riyal, 75 dirham.
1: Fresh prawns, small, Saudi Arabia. 1 kilo, 11 riyal.
2: Fresh sardine Oman. 1 kilo, 3 riyal, 50 dirham.
1: Sadia chicken griller, 1400 gram, 10 riyal, 75 dirham.
2: Fresh white eggs, 30 pieces tray, 9 riyal 50 dirham.
1: Chicken dum biryani 500 gram 5 riyal 50 dirham.
2: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15ന്.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഒരുപാട് നാളുകൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് കാലങ്ങളോളം പരിശ്രമിക്കേണ്ടിയിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഡിറ്റാച്ച്മെന്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ അറ്റാച്ച്മെന്റിനെ കുറിച്ചും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.
2: അതെ, സോഷ്യൽ മീഡിയ ലൈഫ് മാറ്റിയ ഒരുപാട് വ്യക്തികളുണ്ട്. ലൈഫ് കീഴ്മേൽ മറിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മാറ്റിയ ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു മല്ലുഭയ്യയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മല്ലുഭയ്യ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിയണമെങ്കിൽ 10K എത്രയോ K ആവും. അപ്പൊ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു 40K ആണ് വേണം. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, മലയാളികൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, പുള്ളി മലയാളത്തിലെ വീഡിയോ ചെയ്യുന്നത്, ഓക്കെ, അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അടിപൊളിയായിരിക്കും എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ഇപ്പൊ 100K ഉണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട്. ആ ഒരൊറ്റ വീഡിയോ കാരണം മല്ലുഭയുടെ അക്കൗണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏതാണ്ട് 100 കവിഞ്ഞിട്ടുണ്ട്. ആള് കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇട്ട്, മലയാളത്തിലാണ്, എനിക്ക് നാളെ നാട്ടില് കൊച്ചി ആ ഭാഗത്ത് വന്ന് താമസിച്ചു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ അവിടെയായിരുന്നു. പിന്നെ ആള് ബംഗാളിലേക്ക് പോകും, കൊൽക്കത്ത ബംഗാൾ ഭാഗത്ത് എങ്ങാണ്ടാണ്. 130K ആണ് ഇപ്പം
1: അദ്ദേഹത്തിന്റെ
2: റീച്ച് എന്ന് പറയുന്നത്.
1: ഓക്കെ, ഇനി പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റിന്റെ കാര്യം പറയുമ്പോ ഭയങ്കര അറ്റാച്ച്മെന്റുമായിട്ട് ഒരാളിപ്പോ തമിഴ്നാട്ടിലുണ്ട്, വീരമണി.
2: ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് വീരമണിനെ കോണ്ടാക്ട് ചെയ്തു കേട്ടോ, സത്യം ഞങ്ങൾ തുറന്നു
1: പറയുകയാണ്. പക്ഷെ ആളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവായിരുന്നു.
2: നിങ്ങ കോൾ പണ്ണങ്ക പ്രശ്നമില്ലേ, കോൾ പണ്ണങ്ക എന്ന് പറഞ്ഞു. എനിക്ക് വേറൊരു നമ്പർ തന്നു, വേറൊരു നമ്പർ തന്നിട്ട് ഞാൻ വിചാരിച്ചു അന്ന് ഈ നമ്പറിൽ വിളിക്കാം എന്ന് വിചാരിച്ച് കോളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, അണ്ണാ ഇത്ര നിമിഷത്തിനുള്ള ഞാൻ തിരിച്ചു വിളിക്കും, കോൾ എടുക്കണം എന്ന് പറഞ്ഞു. ആ അമ്മ നിങ്ങ കോൾ പണ്ണങ്കോ, പ്രശ്നമില്ലേ കോൾ പണ്ണങ്കോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് കോള് പോകുന്നില്ല, മൊത്തത്തിൽ കോള് അങ്ങോട്ട്, പിന്നെ ഇപ്പൊ കോള് പോകുന്നില്ല ആ നമ്പറിലേക്ക്.
1: എനിക്ക് തന്നെ ആൾക്ക് നല്ല ശരിക്കും പറഞ്ഞാൽ ആള് കുറച്ചൊക്കെ ഭയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആ ഭയവും റീച്ചാക്കി മാറ്റിയാണ്.
2: പിന്നെ തീർച്ചയായിട്ടും എത്ര ബ്രാൻഡുകളാണ് ആ ഒരു പേരില് പരസ്യം ചെയ്യുന്ന എന്നുള്ളതാണ് അല്ലെ.
1: അതെ അതെ അതെ അതെ,
2: അങ്ങനെ സോഷ്യൽ മീഡിയ മാറ്റി ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരാളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടുണ്ട്. യശോദ ലോധി എന്ന് പറയുന്ന നാട്ടിൻപുറത്തുകാരിയാണ്, പാടത്തെ പണിക്ക് പോകുന്ന ആളാണ്. അപ്പൊ ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആളിങ്ങനെ പല വീഡിയോസ് ഒക്കെ കണ്ട് ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി.
1: ഓക്കെ,
2: ആൾക്കറിയുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ പ്രിയങ്ക ചോപ്ര ആ വീഡിയോ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തു. അതൊരു ഭയങ്കര സംഭവമായിട്ട് മാറി. എന്നിട്ട് അവരത് വീഡിയോ ഇടുന്നുണ്ട്, പ്രിയങ്ക ചോപ്ര മാം അത് സ്റ്റോറി ആയിട്ട് ഇട്ടു, അത് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഗ്രാമീണ അധ്യാപികയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സംബന്ധിച്ച് അവർക്കൊരു വലിയ സന്തോഷവും അവരൊരു വലിയ തരംഗവും ഒക്കെ ആയിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ ഒരു ദിവസം വരും.
2: അതെ, ഒരു ദിവസം നമുക്ക് വരുന്നുണ്ട്, ഒരു ഫ്രൈഡേ നമ്മളെ
1: കാത്തിരിക്കുന്നത്. നിവിൻ പോളി പറഞ്ഞു, ഒരു ദിവസം
2: വെള്ളിയാഴ്ച നമുക്കും വരും. തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് അതിനകത്തൊരു സംഭവം.
1: വെള്ളിയാഴ്ച
2: നമുക്ക് ഈ പരിശ്രമം എന്നുള്ള ഭാഗം നടക്കുന്നില്ല, ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾ പരിശ്രമിക്കണം.
1: അതെ, നിങ്ങൾ ചെയ്ത് കൊണ്ടേയിരിക്കണം കേട്ടോ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
4: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: ரேடியோ சுனோ 91.7 FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: നിസ ഗൾഫിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ ഷവർമ കഴിച്ചത്?
5: ആ ഷവർമ സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ടാ ഞാൻ കഴിക്കുന്ന കാര്യമായിട്ട്. നാട്ടിൽ കഴിച്ചിട്ടുണ്ട്, എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ അങ്ങനെ ഷവർമയുടെ ഇതാണ് അതിന്റെ മറ്റേ ടേസ്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഷവർമ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്.
4: ഓക്കെ, ഹോം ഡെലിവറിയുടെ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ രുചിയുടെ പുറകെ പോകുന്ന ഒരു സമയമാണ്. ഇന്ന് ഷവർമ ഡേ ആണ്. അപ്പൊ ഷവർമയുടെ ചരിത്രമൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഷവർമ കഴിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്.
5: ഓക്കെ,
4: കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. അപ്പൊ ആ സമയത്ത് റിയൽ അറേബ്യ എന്ന് പറയുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു.
5: റിയൽ അറേബ്യ
4: രണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നു അവർക്ക്. പാലാരിവട്ടത്തും കലൂരിനടുത്തുമായിട്ട് രണ്ട് ഷോപ്പുകളാണ് അവർക്കുണ്ടായിരുന്നത്.
5: ഓക്കെ,
4: അപ്പോ അവിടുത്തെ ഷവർമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ അധികം മയോണൈസ് ഉണ്ടാവും, പിന്നെ വെജിറ്റബിൾസിന്റെ അതിബാഹുല്യായിരിക്കും,
5: അതിപ്രസരായിരിക്കും,
4: ചിക്കനൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആ ഒരു ഷവർമ എന്ന് പറയുന്ന ടേസ്റ്റ് തന്നത് റിയൽ അറേബ്യയാണ്. ഒരു പക്ഷേ കൊച്ചിയിൽ ജോലി ചെയ്ത ആളുകൾ, കൊച്ചിയിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ കേട്ടാൽ മനസ്സിലാവും കൊച്ചിയിലെ തന്നെ ആദ്യത്തെ ഷവായും ഷവർമയും കിട്ടിയ
5: ഷോപ്പ് ഇതാണ്
4: റിയൽ അറേബ്യയാണ്.
5: നല്ല പേരും.
4: ആ, ഞാൻ അതില് ശരിക്കും ഓർക്കുന്നുണ്ട് അവരുടെ ഒരു ആർട്ടിക്കിൾ അന്ന് പത്രത്തിൽ വന്നത്, നഗരത്തിലെ നരകക്കോഴി.
5: അതായത് ഗ്രിൽ ചിക്കന് കൊടുത്ത
4: പേരാണ്, അതായിരുന്നു ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ. അപ്പൊ അതൊരു വലിയ ഓർമ്മയാണ്. കാരണം ആദ്യമായിട്ട് ഈ ഗ്രിൽ ചിക്കൻ കഴിക്കുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ ഷവർമ കഴിക്കുന്നതും ഒക്കെ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ്. ഇപ്പൊ പിന്നെ നാട്ടിലെ എല്ലായിടത്തും ഷവർമയുണ്ട്, എല്ലാ മുക്കിലും മൂലയിലും ഷവർമയും മന്തിയുണ്ട്.
5: ഷവർമയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഷവർമ സ്പോട്ടുകൾ
4: പറയാൻ പറ്റും. ഒരുപാട് പേര് പല ടേസ്റ്റുകളാണ്
5: കേട്ടോ.
4: എനിക്ക് MRA ഷവർമയാണ് എന്റെ ഫേവറേറ്റ് ഷവർമ.
5: പിന്നെ എനിക്ക് ടീഡേല, നമ്മുടെ ബുക്കേറിലെ ടീഡേല ഷവർമ ഇഷ്ടമാണ്.
4: ഓക്കെ,
5: എന്നാലും കൂടുതൽ ഭയങ്കര ഇഷ്ടം MRA കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടമാണ്.
4: ഓക്കെ, MRA ഷവർമ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ.
5: അതെ,
4: അവരോട് പറയാ അതെന്റെ ഒരു ടേസ്റ്റ് ആണ്, സ്പൈസി ആക്കി തരാൻ പറയണം. പക്ഷെ സ്പൈസിക്ക് ഗ്രീൻ ചില്ലി ഇടരുത്, സോസ് ഒഴിക്കാൻ
5: പറയണം.
4: സോസ് ഒഴിക്കാൻ പറയണം. അടിപൊളി അവിടുത്തെ ഷവർമയും ലൈം ജ്യൂസും അല്ലെങ്കിൽ ഷവർമയും
5: ചായയും. അതുപോലെ എനിക്ക് എല്ലാ സാൻഡ്വിച്ചുകളും ഭയങ്കര
4: ഇഷ്ടമാണ്.
5: എനിക്ക് ടീഡേല സാൻഡ്വിച്ച് കഴിച്ചു കഴിഞ്ഞ് വേറെ ഇവിടെ പോയി കഴിക്കുമ്പോ ഒരു ആ ടേസ്റ്റ് മനസ്സിൽ നിൽക്കുന്നു.
4: അത് വേറൊരു പ്രത്യേക അസുഖം കൂടി ഇവിടുത്തെ രണ്ട് കുട്ടികൾക്കുണ്ട്, അതായത് നിസയ്ക്ക് അഷ്ടമി. ഇപ്പൊ നമുക്ക് ഒരുപാട് ഇവന്റ്സും പ്രോഗ്രാംസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ച് ഐസ്ക്രീമും കഴിച്ച് ഫലൂടയും കഴിച്ച് എല്ലാം കഴിച്ച് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നാലും ടീഡേല ഒരു സുലൈമാനി അടിക്കാതെ
5: ഒരു സമാധാനം ഇല്ല എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ കടകളുണ്ടാവട്ടോ, അങ്ങനെ നിങ്ങളുടെ
4: അതെ
5: നിങ്ങൾ സ്ഥിരം പോകുന്ന നിങ്ങളുടെ തൊട്ടടുത്തൊരു കഫറ്റീരിയ ആയിരിക്കും അല്ലേ.
4: അതെ,
5: അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കഫറ്റീരിയ ഉണ്ടെങ്കിൽ ആ വിശേഷങ്ങളും ഷെയർ.

0: 91.7 FM, Qatar's favorite radio station. Safari anniversary celebration. Today's exclusive deals.
1: Yellow banana, big India. 1 kilo, 7 riyal, 50 dirham.
0: Coconut whole, India. 1 piece, 1 riyal, 50 dirham.
1: Ash god Oman. 1 kilo, 2 riyal, 50 dirham.
0: Yam India, 1 kilo, 5 riyal, 75 dirham.
1: Tanzanian mutton, 1 kilo, 34 riyal, 75 dirham.
0: Fresh prawns, small, Saudi Arabia, 1 kilo, 11 riyal.
1: Fresh sardine, Oman. 1 kilo, 3 riyal, 50 dirham.
0: Sadia chicken griller, 1400 gram, 10 riyal, 75 dirham.
1: Fresh white eggs, 30 pieces tray, 9 riyal 50 dirham.
0: Chicken dum biryani 500 gram 5 riyal 50 dirham.
1: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15-ന്.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ.
3: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: Qatar Radio Le Pocket Kalia Kade Shopping Polikam.
4: Ida Magical Figures offers. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
3: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.
5: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ, പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
1: ഹോം ഡെലിവറി

0: ഞാനിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോ അപ്പോഴും പറയും അറിയാ നിൽ ഞാൻ പറഞ്ഞോളാം.
1: സർവസുഗന്ധിയെ കുറിച്ച് നിസ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അപ്പൊ നിസക്ക് ഇത് ഒരു അത്ഭുതമായിട്ട് തോന്നി, അതിലേക്ക് നിസ ഇങ്ങനെ ഓടുമായിരുന്നു. ഓക്കെ, സർവ്വസുഗന്ധിയല്ല ഒരുപക്ഷെ എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് തിരുവനന്തപുരത്തുള്ള ആളുകൾക്കായിരിക്കും കേട്ടോ.
0: ആ ഭാഗത്ത് കൂടുതൽ ഉണ്ടാവും
1: സർവ്വസുഗന്ധിയല്ല. അവര് കൂടുതലായിട്ട് ഉപയോഗിക്കും
0: കറികളിൽ
1: വെക്കുന്ന, അത് പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, ചിക്കൻ മട്ടൺ ബീഫ് ഇതൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ചേർക്കാറുണ്ട്. കാരണം എന്താ വെച്ചാല് ഇത് നമ്മുടെ ഗരം മസാലയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇതിനെ പരിഗണിക്കപ്പെടുന്നത്, ഈ സർവ്വസുഗന്ധി ഇലയെ പരിഗണിക്കപ്പെടുന്നത്. പിന്നെ വേറൊരു സംഭവം കൂടി പറയട്ടെ നിസ, തിരുവനന്തപുരത്തെ ചില ഭാഗങ്ങളിൽ ഇതിനെ രംബയിലാണ് പറയുന്നത്. അതെന്ത് കാര്യം അറിയില്ല, ആ രംബയില എന്ന് പറയാം. അത് എന്ത് ഞങ്ങള്
0: ശരിക്കും
1: അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്ത് പോണേ. കാരണം എന്റെ ബ്രദർ കുറച്ച് നാള് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തു. അപ്പൊ ആള് ഇത് തിരുവനന്തപുരത്ത് നിന്നാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആള് അതിന് അന്ന് പറഞ്ഞ പേര് രംബയില എന്നാ.
0: അപ്പൊ അവിടെ പറ്റിച്ചാണോ?
1: അതും ശരി കേട്ടോ. അപ്പൊ എന്തായാലും ഈ സർവ്വസുഗന്ധി ഇല നിങ്ങളെ കറിയിൽ നാട്ടിൽ യൂസ് ചെയ്യാറുണ്ടോ, അതല്ലെങ്കിൽ ഇവിടെ അത് ലഭ്യമാണോ, അത്തരം കാര്യങ്ങൾ കൂടി ഒരു സംശയമായിട്ട് ചോദിക്കുകയാണ് കേട്ടോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ മറുപടികൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഈ സർവ്വസുഗന്ധി എനിക്കൊന്ന് ജാതിപത്രി ഗ്രാമ്പു അങ്ങനെ എല്ലാ സാധനത്തിന്റെയും
1: ഫ്ലേവർ
0: എല്ലാത്തിനും പറ്റിയ ഒരൊറ്റയില
1: ഒറ്റയില
0: അല്ലേ,
1: അതായത് ഗരം മസാല അല്ലെങ്കിൽ നമ്മള്
0: ഗ്രാമ്പു ജാതിപത്രി അങ്ങനെ
1: നോൺ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ചില എന്താ പറയുന്നത്
0: അഞ്ച് സുഗന്ധ വ്യഞ്ജനങ്ങളും
1: ഒറ്റക്കെട്ടായിട്ട് വരുന്നു,
0: ഒറ്റ ഇലയില്
1: വരുന്നു
0: വരുന്നു എന്നുള്ളതാണ് ഈ സംഭവം കേട്ടോ.
1: ഓക്കെ, അപ്പൊ സർവ്വസുഗന്ധി ഇല അല്ലെങ്കിൽ
0: ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഏതൊരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നു.
1: റംബ ഹോയ് ഹോയ് ഹോയ്.

0: Qatar's favorite radio station.
1: Rebook your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
2: Hi, Nyan Mala Parvati. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഞാൻ കഴിഞ്ഞ ദിവസം റീല് കാണുമായിരുന്നേ, നമ്മുടെ രജിഷ, ഓക്കെ രജിഷയുടെ റീലാണ്. രജിഷ സംസാരിക്കും, ഫുഡിനെ കുറിച്ച് സംസാരിക്കാം.
2: രജിഷ വിജയൻ
1: അപ്പം അവർ രജിഷ ആക്ട്രസ്. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ പറയാണ്, അതായത് ഇവര് ഏതൊരു സെറ്റിൽ ഉള്ള സമയത്ത് ഭക്ഷണത്തില് ബീഫിന്റെ കറിയായിരുന്നു. അപ്പം ബീഫിനകത്ത് തേങ്ങാക്കൊത്തിട്ടില്ലെന്ന് പറഞ്ഞ അവിടെ ഭയങ്കര ബഹളം. അത് നമ്മുടെ മണിയമ്പിള്ള രാജേട്ടന്റെ സെറ്റായിരുന്നു. അപ്പൊ അദ്ദേഹം ഫുഡിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് രജിഷ ഇത് പറഞ്ഞത് കേട്ടോ. അപ്പൊ കേട്ടപ്പോ എനിക്കും കൗതുകം, ശരിയാണല്ലോ, തേങ്ങാക്കൊത്തില്ലെങ്കിൽ നമുക്കൊരു സുഖക്കുറവല്ലേ. ബീഫിന് തേങ്ങാക്കൊത്ത് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം തേങ്ങാക്കൊത്ത് ബീഫ് കിടക്കുന്നതാണ്, ഒരു
2: ഐശ്വര്യമാരുന്നത്. ഇന്ന് ബീഫ് കറി ഉണ്ടാക്കണമെന്നാണോ,
1: മനസ്സിലായില്ലേ? ഇൻട്രോ വന്നാണ് ഞാൻ.
2: എന്റെ പൊന്നു നിസേ, എന്റെ ബീഫ് കറി
1: ശരിക്കും സൂപ്പറാ, ശരിക്കും അടിപൊളിയാ.
2: ഓക്കെ, അപ്പൊ ഇന്ന് വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയിലേക്കാണ് വരുന്നത്. നമ്മള് ബീഫ് ആദ്യം നുറുക്കിയിട്ട് അത് ഇപ്പൊ ഈവൻ ഞാനൊരു ബ്രാൻഡിന്റെ പേര് തന്നെ പറയാം, അൽകബീർ എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. അൽകബീർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബീഫ് വാങ്ങിച്ചിട്ട് അത് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൽ ആദ്യം തന്നെ അതിന്റെ വെള്ളമൊക്കെ വാർന്നു പോയി കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മഞ്ഞളും ഉപ്പും വെളിച്ചെണ്ണയും തിരുമി അവിടെ വെക്കണം.
1: വെളിച്ചെണ്ണ
2: കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തിരുമി അവിടെ വെക്കണം. ഒരു രണ്ടു മണിക്കൂർ അവിടെ അങ്ങനെ
1: ഇരിക്കട്ടെ.
2: അത് കഴിഞ്ഞിട്ട് പണി തുടങ്ങിയാൽ മതി. പിന്നെ നമ്മൾ സവാള അരിയുന്നു, ഇഞ്ചി അരിയുന്നു, തക്കാളി അരിയുന്നു, പച്ചമുളക് അരിയുന്നു, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ എന്തിനാണോ ഉപയോഗിക്കുന്ന അതെല്ലാം അരിയുന്നു. അതിനുശേഷം വെളിച്ചെണ്ണയിൽ തന്നെ ഇത് പാചകം ചെയ്യണം. വെളിച്ചെണ്ണയിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മള് ഇഞ്ചിയും പേസ്റ്റും എല്ലാം ഇട്ട് കൊടുത്തു, വഴറ്റി, സവാള വഴറ്റി, തക്കാളി ഇട്ടു, അതെല്ലാം വഴറ്റി, അത് വഴന്ന് കഴിഞ്ഞാൽ വിളഞ്ഞ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഒരു അരമുറി തേങ്ങയുടെ എടുത്തു, ഒരു കിലോ ഇറച്ചി ഒട്ടും കുറയ്ക്കണ്ട, ഒരു അരമുറി തേങ്ങയുടെ അതിൽ അതും ഒന്ന് ശരിക്കും സോൾട്ട് ചെയ്യാം. അതിനുശേഷമാണ് പൊടികൾ ഇടാവുക, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇടുന്നു. അതിനുശേഷം അത് ശരിക്കും അതിന്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക. അപ്പൊ തന്നെ അതിലേക്ക് മഞ്ഞളും ഉപ്പും
1: വെളിച്ചെണ്ണ
2: ഒരു ഫ്ലേവർ അതിൽ പിടിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക, എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, നമ്മുടെ മിക്സിലേക്ക് ഇടുക, ശരിക്കും സോൾട്ട് ചെയ്യുക. അതിനുശേഷം നന്നായി ഇളക്കി അത് ബീഫിന്റെ വെള്ളം ആദ്യം അങ്ങോട്ട്
1: ഇറങ്ങണം.
2: ബീഫിന്റെ വെള്ളം ഇറങ്ങി അതിലെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു മറ്റേ ഒരു അരമുറി തേങ്ങ
1: ഇരിക്കണ്ടല്ലോ,
2: ആ അരമുറി തേങ്ങയുടെ പാലെടുക്കുക, തേങ്ങാപ്പാലെടുക്കുക, എന്നിട്ട് അതിൽ തൻപാല് മാത്രം, ആദ്യത്തെ പാല് മാത്രം ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർക്കുന്നു. രണ്ട് മൂന്ന് കറിവേപ്പില അതിന്റെ മുകളിലൂടെ പവിത്രതയിലേക്ക് വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നു, അവിടെ മൂടി വെക്കുന്നു. അതിനുശേഷം ഒരു അരമണിക്കൂർ
1: കഴിയുമ്പോഴേക്കും
2: അരമണിക്കൂർ കഴിക്കുമ്പോഴേക്കും കറി സെറ്റായി. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാല് ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് കറി കിട്ടും. നല്ല ചൂട് ചോറ്, ഒരു കഷ്ണം നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാറാണെങ്കിൽ പുളിക്കും. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത് വീട്ടിലെ കിച്ചണിലേക്കാണ്, അവിടെ ഇപ്പൊ നാരങ്ങ അച്ചാറേ ഉള്ളൂ, മാങ്ങ അച്ചാറാണെങ്കിൽ പുളിക്കും. അതിന് ചേർത്ത് ഒരല്പം തൈര്, ഇഞ്ചി തൈര് പോലെ അല്ലെങ്കിൽ ഇച്ചിരി സവാളയൊക്കെ ഇട്ട് സൈഡേ വെച്ചിട്ട് ചോറുണ്ട് തുടങ്ങിയോ, ചോറുണ്ട് തുടങ്ങിക്കോ.
1: എനിക്ക് പിന്നെ അതുപോലെ ഈ ബ്രെഡും ഇപ്പുണ്ണി ഉണ്ടാക്കിയ കറി, ആ ബ്രെഡ് ആവിയിൽ ആക്കിയിട്ട് ഈ കറിയും കൂടെ ഒഴിച്ചു കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കഴിക്കാൻ തോന്നുന്നു ഗൈസ്,
2: പോയാലോ
1: പോയാലോ കഴിക്കാൻ പോയാലോ.
2: അപ്പൊ എന്തായാലും ഹോം ഡെലിവറി വിശേഷങ്ങളിൽ നിന്നും ഇങ്ങനെ കൊതിപ്പിച്ച് ഞങ്ങൾക്ക്
1: കടന്നു കളയുന്ന
2: സമയമായിരിക്കാണ്. അപ്പൊ ടാറ്റ.
1: അപ്പുണ്ണി ശരിക്കും കഴിഞ്ഞ സമീൻ മെസ്സേജ് അയച്ചായിരുന്നു, അപ്പുണ്ണി കഥകൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട്. അപ്പുണ്ണിക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്തു, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്.
2: സന്തോഷല്ലേ മീൻ
1: അല്ലേ?
2: നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എല്ലാം പറയും, പരിശ്രമമില്ല കുട്ടിക്ക്,
1: ഇതുപോലെ പറയാൻ മാത്രമേ അറിയുള്ളൂ.
2: അതെ, ഇത് ആരെങ്കിലും ഏറ്റെടുക്കാണെങ്കിൽ പറയാം.
1: അതെ, അപ്പൊ എന്തായാലും ഉടനെ അപ്പുണ്ണി കഥകളൊക്കെ സംഭവിക്കട്ടെ.
2: ഓക്കെ, താങ്ക് യു.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്. ഹോം ഡെലിവറി

0: നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: Matinee Classics.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
4: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ
4: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
6: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4999-0.
8: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
9: മാറ്റിനി ക്ലാസിക്സ്.

0: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുലോ, കേട്ട് കേട്ട് കൂട്ടുകൂട.
1: സഫാരി ആനിവേഴ്സറി സെലിബ്രേഷൻ, ടുഡേസ് എക്സ്ക്ലൂസീവ് ഡീൽസ്. യെല്ലോ ബനാന ബിഗ് ഇന്ത്യ, ഒരു കിലോ 7 റിയാൽ 50 ദിർഹം. കോക്കനട്ട് ഹോൾ ഇന്ത്യ, ഒരു പീസ് 1 റിയാൽ 50 ദിർഹം. ആഷ് ഗോഡ് ഒമാൻ, 1 കിലോ 2 റിയാൽ 50 ദിർഹം. യാം ഇന്ത്യ, 1 കിലോ 5 റിയാൽ 75 ദിർഹം. ടാൻസാനിയൻ മട്ടൺ, 1 കിലോ 34 റിയാൽ 75 ദിർഹം. ഫ്രഷ് പ്രോൺസ് സ്മോൾ സൗദി അറേബ്യ, 1 കിലോ 11 റിയാൽ. ഫ്രഷ് സർദൈൻ ഒമാൻ, 1 കിലോ 3 റിയാൽ 50 ദിർഹം. സാദിയ ചിക്കൻ ഗ്രില്ലർ 1400 ഗ്രാം, 10 റിയാൽ 75 ദിർഹം. ഫ്രഷ് വൈറ്റ് എഗ്സ് 30 pieces ട്രേ, 9 റിയാൽ 50 ദിർഹം. ചിക്കൻ ദം ബിരിയാണി 500 ഗ്രാം, 5 റിയാൽ 50 ദിർഹം. ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
3: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
4: Yes, Bebo.
3: Pay just 25% now and I can lock the gold price.
4: Yes.
3: What's the catch?
4: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
3: I still can't believe it. No catch.
4: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
5: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
8: മാറ്റിനി ക്ലാസിക്സ്.
9: Radio Sino. 91.7 FM.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
4: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
6: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
7: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
8: ഓ ഡ്രാമ,
9: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
10: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
11: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
12: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
13: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol Diamond and Precious Gem Jewelry purchase inodoppan needu free cash vouchers.

0: ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ വീണ്ടും ആ ഒരു സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് എത്തിയിരിക്കുകയാണ്. അഷ്ടമിയും നിസയുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്.
1: ഒരുപാട് ഒരുപാട് സിനിമാ വിശേഷങ്ങൾ ഇന്ന് നമ്മൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് ആദ്യം ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങിയാലോ എന്നുള്ളത്.
0: ഓക്കെ,
1: എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊക്കെ വരാം. അതായത് മേലെ പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമ എപ്പോഴും അന്നും ഇന്നും ഒക്കെ മലയാളികളെ ചിരിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിലെ ഡയലോഗുകളൊക്കെ നമ്മൾ നോർമലി സംസാരിക്കുമ്പോഴും നമ്മൾ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴും അല്ലെ, പല പല ഡയലോഗുകളും പറയുന്നുണ്ട്. അപ്പൊ ആ സിനിമയിൽ ശോഭന അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ടോ?
0: അയ്യോ, എനിക്ക് ആകെ ഓർമ്മയുള്ള ഒരു പേരെന്നറിയോ? മോഹവലി. മറ്റേത്
1: പറയും മോഹവലി. മോഹവലി നല്ല പേര്, വേറൊരു പേരാണ്.
0: അതെ,
1: ഓക്കെ. അപ്പൊ ഏതാണ് ആ പേരെന്നുള്ളത് ചിലരുടെയൊക്കെ മനസ്സിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവും. സിനിമയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചവർക്ക് ചിലപ്പം ആ ഒരു പേര് പിടികിട്ടാനുള്ള സാധ്യതയുണ്ട്.
0: ഓക്കെ,
1: അപ്പൊ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. മേലെപ്പറമ്പിൽ ആൺവീട് സിനിമയിൽ നമ്മുടെ ശോഭന അവതരിപ്പിച്ച ആ ക്യാരക്ടറിന്റെ ആ നല്ല പേരെന്താണ്?
0: തമിഴ് ടച്ചുള്ള പേരാണ്.
1: നല്ല പേരാണ്, നല്ല പേരാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇരുന്ന് നമുക്കത് കൃത്യമായി പറയാം.
0: ശരി, അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അടുത്ത പാട്ടിലേക്ക് പോവാം. നിങ്ങൾ ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ 5000917 ലേക്ക്.

0: Safari Anniversary Celebration. Today's exclusive deals.
1: Yellow banana, big India. 1 kilo, 7 riyal, 50 dirham.
0: Coconut whole, India. 1 piece, 1 riyal, 50 dirham.
1: Ash gourd Oman. 1 kilo, 2 riyal, 50 dirham.
0: Yam India, 1 kilo, 5 riyal, 75 dirham.
1: Dance onion mutton. 1 kilo, 34 riyal, 75 dirham.
0: Fresh prawns, small, Saudi Arabia. 1 kilo, 11 riyal.
1: Fresh sardine Oman. 1 kilo, 3 riyal, 50 dirham.
0: Sadia chicken griller, 1400 gram, 10 riyal, 75 dirham.
1: Fresh white eggs, 30 pieces tray, 9 riyal 50 dirham.
0: Chicken dum biryani 500 gram 5 riyal 50 dirham.
1: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15ന്.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
2: Yes, Bebo.
1: Pay just 25% now and I can lock the gold price.
2: Yes.
1: What's the catch?
2: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
1: I still can't believe it. No catch.
2: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
5: 500 മൈക്കിളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
6: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള പാട്ട് കേൾക്കുമ്പോ തന്നെ ആൾക്കാർ വിചാരിച്ചാണ് ഇവര് എന്താണ് ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു തരുന്ന ആൻസർ.
1: ഇത്രയും നല്ല കണക്ഷൻ തരാൻ ഞങ്ങളല്ലാതെ വേറെ ആര്, ഞങ്ങളല്ലാതെ മറ്റാര്.
0: എങ്ങാനും നിങ്ങൾ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഷേ കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഇനി ഫോൺ എടുത്ത് തപ്പി നോക്കണ്ടല്ലോ
1: ആവശ്യമില്ല,
0: ഒരു ഒരു ചെറിയ ക്ലൂ തന്നതെന്നുള്ളൂ.
1: അതെ, അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാൻ തോന്നും
0: ഉറപ്പായിട്ടും. അപ്പം പവിഴം എന്നതാണ് പേര്.
1: അതെ, ശോഭന അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടറിന്റെ പേര് പവിഴം എന്നാണ്. ഈ സിനിമയുടെ ബാക്ക് സ്റ്റോറി നോക്കി പോകുന്ന സമയത്ത് കുറെ കുറെ കഥകൾ കാണാൻ പറ്റും കേട്ടോ. അതായത് ഈ സിനിമയുടെ സ്റ്റോറി നമുക്കറിയാം, ആൺമക്കളും പുരയും പുരയിടവും അങ്ങനെ മലയാളികളെ ചിരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നുള്ളതാണ് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഉള്ളത്. ഈ അയലത്ത് അദ്ദേഹം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, ജയറാമും ഗൗതമിയൊക്കെ അഭിനയിച്ച നല്ലൊരു സിനിമയായിരുന്നു. എപ്പോഴും ഗൗതമി ആ സിനിമയില് ഭർത്താവിനോട് പറയാം, അയലത്ത് മീൻസ് ഓപ്പോസിറ്റ് ഉള്ള ആ ചേട്ടനെ കണ്ടത് സിദ്ദിഖായിരുന്നു, കണ്ടു അയാൾ എത്ര സ്നേഹത്തോടുകൂടിയാണ് പെരുമാറുന്നത്. പിന്നെ
0: എന്ന്
1: പറഞ്ഞ പോലെ ഉള്ള രീതിക്കാണ്. പക്ഷെ പിന്നെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഈ അയലത്ത് അദ്ദേഹം നല്ലൊരു വിജയമായിരുന്നു ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു ദിവസം രാജസേനൻ ജയറാമിനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുകയാണ്. അപ്പൊ ജയറാം പറയുന്നുണ്ട്, വൈഫിന്റെ പേരിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ട്, ആദ്യ സിനിമ രാജസേനൻ സംവിധാനം ചെയ്യണം എന്ന് പറയണം.
0: അപ്പൊ
1: കഥയൊക്കെ കയ്യിലുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി ഒരു 4 പേജിൽ എഴുതി വെച്ച ചെറിയൊരു ത്രെഡാണ് ഈ സിനിമയുടെ കഥ. ഒരു കർഷക കുടുംബത്തിൽ ഇളയ മകൻ ജോലിയുമായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു തമിഴ് പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു, കല്യാണം കഴിക്കേണ്ടി വരുന്നു. പിന്നെ തന്റെ കുടുംബത്തിലേക്ക് കുറച്ച് യാഥാസ്ഥിതിക കുടുംബമാണ്, അപ്പൊ അവിടേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. കാര്യങ്ങളൊന്ന് തണുക്കുന്നത് വരെ ആ പെൺകുട്ടീനെ ഒരു ജോലിക്കാരിയുടെ വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്നു. ഇതാണ് ത്രെഡ്.
0: ഇത് വെച്ചിട്ടാണ്
1: നമ്മൾ ആ സിനിമ കണ്ടത്. ഇത്രയുമാണ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വന്ന സിനിമയാണ് മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞത്. അപ്പൊ ഉഗ്രൻ സംഭവമാണല്ലോ എന്ന് എല്ലാരും പറഞ്ഞു, രാജസേനനും കഥ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹന്റെ കയ്യിലാണ് ഇതിന്റെ വൺ ലൈൻ ഉള്ളത്. അപ്പൊ തന്നെ ഫോൺ ചെയ്തിട്ട് മോഹനെ വിളിച്ചിട്ട് കഥ നൽകാമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു, അതായത് തിരക്കഥ പൂർത്തിയായി കഴിഞ്ഞാല് താൻ പറയുന്ന ഒരു സീനിയർ സംവിധായകന്റെ മേൽനോട്ടത്തിൽ ഈ സിനിമയൊന്ന് വിലയിരുത്തും, അതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ രാജസേന മറുപടി കൊടുത്തു, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോ അത്ര സുഖകരമാവില്ലല്ലോ. അപ്പൊ ചർച്ച അവിടെ കൊണ്ട് തീർന്നു. അപ്പൊ ഈ പ്രോജക്ട് നടക്കാതെ ഇവർ രണ്ടുപേരും രാജസേനും ജയറാമും പിരിയുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ സമയങ്ങൾക്ക് ശേഷം മാണി സി കാപ്പൻ എന്നുള്ള നിർമ്മാതാവിനെ രാജസേന ആദ്യമായിട്ട് പരിചയപ്പെടുന്നു. അങ്ങനെ നമുക്കൊരു സിനിമ ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മാണി സി കാപ്പൻ നടക്കാതെ പോയ പഴയ ആ ഒരു കഥയുണ്ടല്ലോ, നമ്മുടെ ഈ മേലപ്പറമ്പിലിന്റെ കഥ, ആ കാര്യം രാജസേനൻ പറയുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു കോളിൽ ഗുഡ് നൈറ്റ് മോഹൻ കഥ കൈമാറാനായിട്ട് സമ്മതിക്കുന്നു. പിന്നീടുള്ള ഒരു ഡിസ്കഷനിൽ ഗുഡ് നൈറ്റ് മോഹൻ കഥ കൊടുക്കാമെന്ന് പറയുന്നു. 20,000 രൂപയാണ് അന്ന് അതിന് വിലയിട്ടത്.
0: 20,000 രൂപ.
1: അടുത്ത ദിവസം തന്നെ കൊച്ചിയിലെ മോഹന്റെ ഓഫീസിലെത്തിയിട്ട് 20,000 രൂപ കൊടുത്ത് കഥയുടെ കവറ് കൈപ്പറ്റുന്നു. അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കൈപ്പടയിലുള്ള പഴകിപ്പോയ 4 പേജ് വൺ ലൈൻ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ഒറ്റ ദിവസം കൊണ്ട് രാജസേനൻ അത് 15 പേജാക്കി ആ കഥനെ മാറ്റുന്നു. അങ്ങനെ രഘുനാഥ് പലേരിനെ എഴുതാനായിട്ട് ഉറപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ആ സിനിമയുടെ ഒരു ബാക്ക് സ്റ്റോറിയുടെ ചെറിയൊരു കഥ എന്ന് റിയൽ സ്റ്റോറി എന്ന് പറയുന്നത്.
0: ഉറപ്പായിട്ടും എന്തൊക്കെയാണല്ലേ ഒരു സിനിമ ഉണ്ടാവാൻ വേണ്ടി.
1: നമ്മള് സിനിമ തിയേറ്ററിൽ കണ്ടു,
0: അതെ,
1: പക്ഷെ ഇതിന്റെ പിന്നിൽ എത്രമാത്രം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ആലോചിച്ചു നോക്കുക.
0: ഇപ്പോഴും നമ്മൾ ആ സിനിമ വീണ്ടും വീണ്ടും കണ്ടിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അതിലെ ഓരോരോ ആസ്പെക്ടുകളും ഭയങ്കരമായിട്ട് രസമാണ്. അത്രയും നല്ല രീതിയിൽ അതിന്റെ സ്ക്രീൻ പ്ലേയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പം ഈ ടോട്ടൽ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിലെ ഒരു സീൻ ഏതാണെന്ന് ഒന്ന് പറയണം കേട്ടോ. 5000 9171 ലേക്ക്.

0: Kisses.
1: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
0: Now available on Uridu TV channel number 911.
3: നാട്ടിലേക്ക് വേഗത്തിൽ പണം അയക്കാൻ വിസ ഡയറക്ട് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500561 23.
1: You are listening to

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase free cash vouchers.
3: ഒരുപാട് സീനുകളുണ്ട് മേലെയും പറമ്പിൽ ആൺവീടിനെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, കാരണം പ്രിയപ്പെട്ടതായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്ന, ചിരിക്കാൻ പറ്റുന്ന കുറെ സീനുകളുണ്ട് അല്ലേ.
4: അതെ, അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജഗതി ചേട്ടൻ ആ വെള്ളത്തിൽ യശോദേ വെള്ളത്തിൽ വെച്ച് തന്നെ ഞാൻ
3: കിട്ടും.
4: രസമുള്ള ഡയലോഗ്.
3: അതുപോലെ എനിക്ക് ഇഷ്ടമാണ് അവരെല്ലാരും കൂടി എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചിരുന്നാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്, കഞ്ഞി കുടിക്കാനും ഒക്കെ ഇരിക്കുമ്പോ എല്ലാ ദിവസവും ഫുഡ് കൊണ്ടുപോയി വിളമ്പുന്നൊക്കെ അമ്മയാണല്ലോ. അപ്പൊ ഈ ശോഭനയുടെ ഒക്കെ എൻട്രിക്കൊക്കെ മുമ്പ് കേട്ടോ, ആ സമയത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് മറ്റേ മുളക് ഒരു കയ്യിലും പിന്നെ എല്ലാവർക്കും കഞ്ഞിയും കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്കിതൊക്കെ പറ്റുള്ളൂ പറയുന്നത്. അവിടുത്തെ എല്ലാവരും കൗണ്ടർ ഭയങ്കര രസം അങ്ങോട്ടും ഇങ്ങോട്ടും.
4: പിന്നെ അതുപോലെ ജഗതി അച്ഛാ പാൻഡ് പാൻഡ് ഇപ്പോഴും നമ്മളത് പറയും, നോർമലി സംസാരിക്കുമ്പോഴും പറയും പാൻഡ് പാൻഡ് എന്ന് പറയാറുണ്ട്.
3: ഒരുപാട് സീനുകളുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അതില് എത്രയൊക്കെ ജയറാം നായകനും ശോഭന നായിക എന്ന് പറഞ്ഞാൽ പോലും ബാക്കിയുള്ളവരാണ് ഏറ്റവും സ്കോർ.
4: എന്റെ അമ്മക്കിടിലല്ലേ
3: ജഗതി ചേട്ടനൊക്കെയാണ് നായകൻ,
4: ഒരു രക്ഷയില്ല. അത് മാത്രമല്ല നരേന്ദ്രപ്രസാദ് അദ്ദേഹം അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
3: ഇതിപ്പോ എല്ലാവരുടെയും പേര് പറയേണ്ട അവസ്ഥ,
4: രസമുള്ള പേരുകളാണ്. അതുകൊണ്ടാണ് നരേന്ദ്രപ്രസാദ് മേലെപ്പറമ്പിൽ ആൺവീടിയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, അതിന്റെ ഒരു സ്റ്റോറിയും കൂടെ നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ.
3: അതെ അതെ, അത് രസമുള്ളൊരു പേരാണ്. എന്തായാലും ആലോചിച്ചിട്ട് മെസ്സേജ് അയക്കൂ 5000097. മറ്റവരുടെയൊക്കെ പേര് എല്ലാവർക്കും അറിയാം, കാരണം ജയകൃഷ്ണൻ, ഹരികൃഷ്ണൻ, ഗോപികൃഷ്ണൻ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും.
4: അപ്പൊ അച്ഛന്റെ പേരെന്താണ്,
3: അപ്പൊ അച്ഛന്റെ പേരെന്താണെന്നൊന്ന് ആലോചിച്ചിട്ട് മെസ്സേജ് അയക്കൂ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
2: Hi, this is Kalyani Priyadarshan.
3: Appa Chandrasekharan superhero ano?
2: You are listening to Radio

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppan needu free cash vouchers.
2: ഇഷ്ടപ്പെട്ട സീനുകളെ കുറിച്ചിട്ട് പറഞ്ഞു, ഒപ്പം തന്നെ ഈ ഒരു സിനിമയുടെ ബാക്ക് സ്റ്റോറിയെ കുറിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് മേലേ പറമ്പിലെ ആൺവീട് എന്ന സിനിമയെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
3: അതെ, മേലേ പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ
2: നരേന്ദ്രപ്രസാദ്
3: ജനാർദ്ദൻ എന്ന അദ്ദേഹത്തിന്റെ ക്യാരക്ടറും ഭയങ്കര രസമായിരുന്നു.
2: അതെ, ജയകൃഷ്ണൻ
3: അല്ല, ജയകൃഷ്ണൻ
2: ജഗതിചേട്ടനാണ്.
3: അതെ, അദ്ദേഹം ഭയങ്കര രസമാണ് ആ സിനിമയിൽ.
2: അപ്പൊ
3: ഈ നമ്മുടെ നരേന്ദ്രപ്രസാദ് അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേര് ഒരുപാട് പേര് നമുക്കിപ്പോ അയച്ചു തരുന്നുണ്ട്. ആ പേര് ഇങ്ങനെയാണ്, അങ്ങനല്ലോ,
2: ത്രിവിക്രമൻ.
3: ത്രിവിക്രമൻ കറക്റ്റ്.
2: ഓഹോ, ത്രിവിക്രം എന്ന് പറയുന്ന തെലുഗു ഡിറക്ടർ ഉണ്ട്
3: ആണോ?
2: അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞ ത്രിവിക്രമൻ.
3: ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് നരേന്ദ്രപ്രസാദ് സാറിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ അഭിനയിക്കാൻ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ഇത് ഈ ക്യാരക്ടർ ഞാൻ കോമഡി ആയിട്ട് ചെയ്യാൻ, എനിക്ക് കോമഡി ആയിട്ട് ചെയ്യാനുള്ള താല്പര്യക്കുറവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്.
2: അപ്പൊ
3: രാജസ്ഥാനം പറയുന്നത് സീരിയസ് ആയിട്ട് അഭിനയിച്ചാൽ മതി ചേട്ടാ, അല്ലെങ്കിൽ അപ്പോഴെങ്ങനെ കോമഡി ആവുമെന്ന് നരേന്ദ്രപ്രസാദ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വർക്കാകുന്ന ചില സ്റ്റൈൽ ഓഫ് കോമഡീസ് ഉണ്ട്, സീരിയസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് കോമഡി ആയിട്ട് മാറും.
2: ഓക്കെ,
3: അപ്പൊ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച സിനിമയാണ് മേലെപ്പറമ്പിൽ ആൺവീടിലെ ത്രിവിക്രമൻ പിള്ള എന്നുള്ള ആ ഒരു ക്യാരക്ടർ. അദ്ദേഹം സീരിയസ് ആയിട്ട് അഭിനയിച്ചാണ്,
2: സീരിയസ് ആയിട്ട്
3: കോമഡി ആയിട്ട്
2: പറയുമ്പോ ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ ഇതിൽ എല്ലാവരുടെയും പേര് ഭയങ്കര രസമാണ്. ഈവൻ അമ്മയായിട്ട് അഭിനയിച്ച ഭാനുമതി,
3: അതെ, മീനയാണ് ഭയങ്കര രസമായിട്ട്. നമ്മൾ ഈ അമ്മ കഥാപാത്രങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില് അസാധ്യമായിട്ടുള്ള ഒരു അതുല്യമായിട്ടുള്ള ഒരു പ്രതിഭയായിരുന്നു മീന എന്ന് പറയുന്നത്.
2: അങ്ങനെ കുറേ പേര് ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇതില് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് ഇതിൽ ഓരോ സീനിന്റെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസമാണ്. ജോൺസൺ മാഷാണ് മ്യൂസിക് ടോട്ടലി. അപ്പോ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാരണം തന്നെ നമുക്ക് ആ ഒരു കോമഡിയും ഒക്കെ ഭയങ്കര
3: കണക്ട് ആവും.
2: അതെ അതെ, കണക്ട് ആവും.
3: പിന്നെ അതുപോലെ തന്നെ വില്ലൻ എന്ന് പറയാൻ പറ്റത്തില്ല, വീരമുത്തു കൗണ്ടർ, വിനു ചക്രവർത്തി ചെയ്ത, ഇതൊക്കെ നമുക്ക് നല്ല ഓർമ്മയുള്ള കഥാപാത്രങ്ങളാണ് എന്നുള്ളതാണ്.
2: എത്ര നേരം വേണമെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും
3: ഒന്നുകൂടെ കാണാം, വീക്കെൻഡൊക്കെല്ലേ.
2: അതെ, ഒന്ന് കാണാം. എന്തായാലും വീക്കെൻഡ് അടിച്ചു പൊളിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ചില സിനിമകൾ കൂടി കാണാനായിട്ട് ലിസ്റ്റിലേക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണേ.
0: മധുര സ്വപ്നങ്ങളോ

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ്, 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
4: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു.
5: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also, enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
6: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
7: ആകാശമായവളെ,
6: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
8: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
9: Tea Time presents Pranayathinal Shahbaz Paadunu.
8: Official radio partner Radio Suno.

0: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
1: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
0: അപ്പൊ കാർ,
1: നമ്മുടെ ജി എസ് സി ജി എസ് 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
2: 1020 kilometers കമ്പൈൻഡ് റേഞ്ച്, 8-point massage seats, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ ജി എസ് സി ജി എസ് 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ ജി എസ് സി നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് ജി എസ് സി ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
3: കാണിക്കും പറഞ്ഞാ കാണിക്കും.
4: You're listening to Radio Suno.
5: Radio Suno 91.7.
6: Qatar, ready alle. Pocket kali akade, shopping polikam.
2: Ida Magical Figures offers. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
6: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.

0: ഇന്നലെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏതോ ഒരു ലോകത്ത് പോയ പോലെയായിരുന്നു. ഒരുപാട് കഥകളൊക്കെ കേട്ട്, ആള് പാടുന്നതൊക്കെ ഇങ്ങനെ കേട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഭയങ്കര രസമായിട്ടാണ് എൻജോയ് ചെയ്ത്. ഞാനും നിസയും ഒരുമിച്ച്
1: ലോകത്തായിരുന്നു ഞങ്ങള്, പാട്ടൊക്കെ കേട്ട് ഞങ്ങളൊന്ന് പോസ് ചെയ്തു ലൈഫ് സമയത്തേക്ക്.
0: അങ്ങനെ ഒരു ഫീൽ ആണ് കിട്ടിയത് നമുക്ക്.
1: പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന മനോഹരമായ ഇവന്റിന്റെ ഭാഗമായിട്ട് ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ അദ്ദേഹം നമ്മുടെ സ്റ്റുഡിയോയില് വൈകുന്നേരം ഉണ്ടായിരുന്നു.
0: യെസ്, അപ്പോ ആ ഒരു ടൈമിൽ അദ്ദേഹം ഒരുപാട് പാട്ടുകളൊക്കെ പാടി. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ നടക്കാനായിട്ട് പോകുന്ന പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് പുതിയതായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പാട്ടും കൂടി പാടുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പാട്ട് കേട്ട് തുടങ്ങാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ആളുകളാണ്. അപ്പൊ നിങ്ങൾ ടിക്കറ്റുകൾ എടുത്തിട്ടില്ലെങ്കിൽ ക്യൂ ടിക്കറ്റ്സിലൂടെ വേഗം ടിക്കറ്റുകൾ എടുക്കുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ രണ്ട് നമ്പറുകളുണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ടിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ടും മേടിക്കാനായിട്ടും സാധിക്കും.
0: കാരണം ക്യൂനിവെൻസിന്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ച് ഞങ്ങൾ ആ നമ്പേഴ്സും ഷെയർ ചെയ്യാം.
1: നമ്പർ ഇങ്ങനെയാണ്, 7224 7085 6045. അതോടെ പറയാം, 7224 7085 6041. രണ്ട് നമ്പറുകളാണ് പറഞ്ഞത്.
0: അതെ, വണ്ടി ഓടിക്കുന്നതിനിടയിൽ നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റേഴ്സിൽ നമ്പർ കാണാൻ പറ്റും. സോ ജാജി ആൻഡ് മൂച്ചി പ്രസൻസ് ടീ ടൈം, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. നമ്മൾ ഒരുമിച്ച് QNCC എൻജോയ് ചെയ്യാനായിട്ട് നാളെ പോവുകയാണ്. അപ്പോൾ നാളെ കറക്റ്റ് സമയത്തൊക്കെ ടിക്കറ്റ് എടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് എത്താനായിട്ടും കൂടി ശ്രമിക്കുക. 7 PM എന്നാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 6:30 ആകുമ്പോഴത്തേക്കും എത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 7 PM ആയി ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും.
1: തീർച്ചയായിട്ടും ജാച്ചി ആൻഡ് മൂച്ചി പ്രസൻസ് ടീ ടൈം, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്നുള്ള ഇവന്റ് നാളെ നമ്മൾ ഒരുമിച്ച് ആസ്വദിക്കും.

0: ബഹാറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽ ബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽ ബഹാർ ബാർബിക്യൂ ഫിഷ്. ഖത്തർ റെഡിയല്ലേ? പോക്കറ്റ് കാലിയാക്കാതെ ഷോപ്പിംഗ് പൊളിക്കാം.
0: ഇതാ മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
1: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.

0: Safari Anniversary Celebration. Today's exclusive deals.
1: Yellow banana, big India, 1 kilo, 7 riyal, 50 dirham.
0: Coconut whole, India, 1 piece, 1 riyal, 50 dirham.
1: Ash gourd Oman, 1 kilo, 2 riyal, 50 dirham.
0: Yam India, 1 kilo, 5 riyal, 75 dirham.
1: Tanzanian mutton, 1 kilo, 34 riyal, 75 dirham.
0: Fresh prawns small, Saudi Arabia, 1 kilo, 11 riyal.
1: Fresh sardine Oman, 1 kilo, 3 riyal, 50 dirham.
0: Sadia chicken griller, 1400 gram, 10 riyal, 75 dirham.
1: Fresh white eggs, 30 pieces tray, 9 riyal, 50 dirham.
0: Chicken dum biryani, 500 gram, 5 riyal, 50 dirham.
1: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15-ന്.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: ഹൈ, ദിസ് ഈസ് നിവിൻ പോളി. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് ഞാൻ.
7: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ. റേഡിയോ സുനോ.

ഇൻഡസ്ട്രി ഹിറ്റ് ഫിലിമായ ബെത്ലഹേം കുടുംബ യൂണിറ്റിലൂടെ തന്നെ ഒരു പാട്ടിലൂടെ നമുക്ക് നേരെ എത്താനായിട്ട് പറ്റിയത് പണ്ടത്തെ ഒരു സിനിമ വിശേഷങ്ങളിലേക്കായിരുന്നു.

0: അന്ന എന്ന ചിത്രം നമ്മളെല്ലാവരും പിന്നെ അതിന്റെ പിന്നാലെയായി.
1: അതെ, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അറിഞ്ഞു അരവിന്ദ് സ്വാമി ആയിരുന്നോ നായകൻ എന്നുള്ള ചർച്ചകൾ വന്നു, ജോഷി സാറിന്റെ പേര് കേട്ടു. ഇതെല്ലാം വന്നെങ്കിലും നമുക്കിതിനകത്തൊരു ക്ലാരിറ്റി മുഴുവനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അരവിന്ദ് സ്വാമി കഴിഞ്ഞ ദിവസം തമിഴിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, തമിഴിൽ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇതുപോലൊരു പാട്ട് ഹിറ്റ് ആയിട്ടുണ്ട്, അപ്പൊ അതിൽ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്.
0: അല്ലെങ്കിൽ അവർ നിങ്ങളെ അപ്രോച്ച്
1: ചെയ്തിട്ടുണ്ടോ?
0: അതെ അതെ അതെ. അപ്പൊ അതിനെന്താണ് അദ്ദേഹം നൽകിയ ആ ഒരു മറുപടി എന്ന് നമുക്കൊന്ന് കേൾക്കാം.
2: ஏதோ ஒரு மிஸ்கம்யூனிகேஷன்ல யாரும் போய் நான் பேசினதே இல்ல. ஐ நாட் ஹர்ட் தி ஸ்டோரி, ஐ நாட் ஐ டோன்ட் நோ
3: எனிதிங்
2: அபவுட் திஸ். ஐ நியூ டு தி இண்டஸ்ட்ரி அப்போ, சோ இது மாதிரி நடக்கும் தெரியாது. சோ ஆனாலும் ஒரு படம் யாரு கம்யூனிகேட் பண்ணாங்க, நான் பண்றேன்னு சொல்லி யாரு அவங்க கிட்ட கம்யூனிகேட் பண்ணாங்கன்னு தெரியல, இல்ல அவங்க வந்து அசியூம் பண்ணிக்கிட்டாங்களா தெரியல, நான் நடிக்க போறேன்னு
0: അദ്ദേഹത്തിന്റെ പോസ്റ്റർ പോലെയൊക്കെ നമുക്ക് അന്ന എന്നൊക്കെ എഴുതി കാണാനായിട്ട് സാധിച്ചെങ്കിലും അത് നടക്കാതെ പോയ ഒരു ഫിലിമാണ്. പക്ഷെ എത്രയ്ക്കാണേലും അദ്ദേഹത്തിന് അതേ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാന്നാണ് പറയുന്നത്.
1: അദ്ദേഹത്തെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോ ആ സമയത്ത്
0: അതെ
1: ഇന്ന ആളെ അഭിനയിപ്പിക്കാം എന്നൊരു ചിന്തയിൽ ചിലപ്പോ ഒരു പോസ്റ്റർ വന്നാണോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്നും അതിന്റെ സ്റ്റോറി അറിയില്ല.
0: അതെ,
1: അതുകൊണ്ട് തൽക്കാലം അരവിന്ദ് സ്വാമിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലാക്കാം.
0: പക്ഷെ അദ്ദേഹം വീണ്ടും ഈ പറഞ്ഞ പോലെ വൈറലായി ഈ പാട്ട് കാരണം. ഇപ്പൊ ബെത്ലഹേം കുടുംബത്തിലൂടെ അതെ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ ഇന്നത്തെ പോലെ അത്രയും അക്സസിബിളും അല്ലേ,
1: നമുക്കറിയില്ലല്ലോ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് അറിയില്ലല്ലോ.
0: അതെ അതെ.
1: അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ട് തൽക്കാലം സന്തോഷിക്കാം, അതിനെ കഥ തന്നെ കേൾക്കാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppan nedu free cash vouchers.
2: മാറ്റിനി മാഷപ്പ് ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നമ്മൾ തേഴ്സ്ഡേ ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൂടി നമ്മളുടെ ഷോയിലേക്ക് കൊണ്ടുവരാമെന്ന്. നമ്മൾ ഈ അടുത്ത് ഏറ്റവും അധികം ഇഷ്ടത്തോടുകൂടി കേട്ട പാട്ടുകളായിരുന്നു ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ വർണ്ണജാലം എന്ന പാട്ടിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആ പാട്ടിനൊക്കെ തന്നെ മ്യൂസിക് ചെയ്തത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിഷ്ണു വിജയാണ്. ആ പാട്ട് പാടിയിരിക്കുന്നത് വിഷ്ണു വിജയുടെ വൈഫായിട്ടുള്ള പൂർണിമ കണ്ണനാണ്. പൂർണിമ, നമ്മളുടെ കൂടെ ദാ എത്തിയിട്ടുണ്ട് മാറ്റിനി മാഷപ്പിൽ. പൂർണിമ, വെൽക്കം ടു റേഡിയോ സുനോ.
3: ഹായ്, താങ്ക്യൂ, താങ്ക്യൂ സർ.
2: ഒരുപാട് സന്തോഷം. ഒരു ആർജെ ആയിരുന്നു, 8 വർഷം ആർജെ ആയിരുന്നു. അപ്പൊ ഒരു ആർജെ ഇന്റർവ്യൂ ചെയ്യുന്നു. അതെ, ഓക്കെ. ആർജെ ലൈഫ് എന്തൊക്കെ നൽകി ലൈഫില്?
3: ഒരുപാട് കാര്യങ്ങൾ നൽകി. ഒരുപാട് മനുഷ്യരെ മനസ്സിലാക്കാൻ എനിക്ക് വന്നു ഈ പ്രൊഫഷനിലൂടെ എനിക്ക് സാധിച്ചു. കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പലരുടെയും ജീവിതം, പല കഥകൾ, അതാണ് ശരിക്കും ഞാനിത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതുന്നത്. ലൈക്ക് ആർജെയിം ചെയ്യുന്നതിന് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ടോക്കിംഗ് ടു പീപ്പിൾ. അതൊരു ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു.
2: അതിൽ നിന്ന് പിന്നെ ക്വിറ്റ് ചെയ്യുന്നു. പിന്നെ പാട്ടിന്റെ ലോകത്തേക്ക് എങ്ങനെയാണ് വരുന്നത്?
3: ഞാൻ ആക്ച്വലി പണ്ട് റേഡിയോയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമായിരുന്നു. കുറച്ച് ലൈവ് പാട്ട് പാടുന്ന പരിപാടികൾ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയുടെ ഞാൻ ഭീമയും വായിച്ചിരുന്നതാണ്. ഞാൻ 10-12 വർഷം ഇങ്ങനെ പഠിച്ച് അങ്ങനെ ഭീമയും വായിക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ജോയിൻ ചെയ്ത റേഡിയോ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഒരു പോളിസിയുടെ പ്രശ്നം കാരണം പിന്നീട് എനിക്ക് ഇങ്ങനെ ക്ലോസ് ഒന്നും ചെയ്യാനുണ്ടെങ്കിൽ എന്റെ പാടുന്നു എന്നുള്ള പേരിൽ എനിക്ക് പുറത്ത് വർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അത് കഴിഞ്ഞ് പിന്നെ ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ അവസരം, ഇനിയിപ്പോ തിരിച്ച് ഇനോ ബാക്ക് ടു വാട്ട് ഐ വാസ് ഡൂയിങ് അതിലേക്ക് പോവാം എന്നുള്ളൊരു പ്ലാൻ. അങ്ങനെ പിന്നീട് ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴും നമ്മള് പാട്ടുമായിട്ട് വളരെ കണക്റ്റഡ് ആണല്ലോ. നമ്മള് പാട്ടിന്റെ പല അതിന്റെ മാർക്കറ്റിംഗ് സൈഡാണെങ്കിലും അതിന്റെ എല്ലാ വശങ്ങളും നമ്മള് അറിയുന്ന ഒരു ഫീൽഡാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീടാണെങ്കിലും ഞാൻ വിഷ്ണുവിന്റെ കൂടെ വിഷ്ണുവിന്റെ ഒരുപാട് സ്വാധീനിച്ചല്ലോ. ഞാൻ ആലപ്പുഴ ജിൻകാണ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പ്രോജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മ്യൂസിക്കിന്റെ ഒരു ബിഹൈൻഡ് ദ മ്യൂസിക് പേജിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ ആ ഒരു പ്രോസസ്സിന്റെ കൂട്ടത്തിൽ അതൊക്കെ ആ ഒരു പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളിലേക്ക് വന്ന് തിരിച്ച് വീണ്ടും ഒരു പോക്ക് എന്നുള്ള രീതിയിലായിരുന്നു എന്റെ ഒരു ഡിഗ്രി.
2: പിന്നെ അതിരടിയിലെ പാട്ടിലേക്ക് വരുന്നു അല്ലേ?
3: അതെ അതെ അതെ അതെ അതിരടി. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഇത് ആവുംകുടി ചാപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഞാൻ കുറച്ച് ഫീമെയിൽ വോക്കൽസ് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ചെറിയ പോർഷൻസ് അതിലൂടെ തല്ലിമാലന് കണ്ണിൽ പെട്ടോളെ എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. അപ്പൊ അതിന്റെ ആദ്യം ഒരു ചെറിയൊരു അറബിക് ഒരു കുഞ്ഞു വേർഡ്സ് ഉണ്ട്. പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ചെറിയൊരു സാധനം ഞാൻ പാടി. അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ പാടി അവസാനം അതിരടിയാണ് ഒരു നമ്മളൊരു പ്ലേ ബാക്ക് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇഫ് യു നോ യു നോ ഐ വിൽ കെ വൈ കെ എന്നുള്ള പാട്ട് ആയിരുന്നു.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
2: Now? We still have time for the festive season.
1: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
3: Qatar, ready alle. Pocket kaliyakade, shopping polikkam.
0: Ida Magical Figures offers. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
4: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.
5: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: Only on Radio Suno 91.7 FM.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
8: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol Diamond and Precious Gem Jewelry purchase inodoppan nedu free cash vouchers.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
3: UNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455-7730 ഓർ 5009-5454.
3: വിസിറ്റ് www.kidsexpo.qa.
4: ഖത്തർ റെഡി അല്ലേ? പോക്കറ്റ് കാലിയാക്കാതെ ഷോപ്പിംഗ് പൊളിക്കാം.
5: ഇതാ മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
4: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.
6: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
0: This is Matine Masha, Matine. Only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers.

0: മാറ്റിനി മാഷപ്പിൽ നമ്മുടെ കൂടെയുള്ളത് ഗായിക പൂർണിമ കണ്ണനാണ്. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഗീത സംവിധായകൻ വിഷ്ണു വിജയുടെ വൈഫാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പൂർണിമ പാടിയിട്ടുള്ളത് ബദ്ലഹേം കുടുംബ യൂണിറ്റിലെ വർണ്ണജാലം എന്നുള്ള പാട്ടാണ്. അങ്ങനെ പാട്ട് വിശേഷങ്ങളാണ് നമ്മുടെ അടുത്ത് പൂർണിമ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബദ്ലഹേം കുടുംബ യൂണിറ്റിലെ വർണ്ണജാലം ഇങ്ങനെ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ്.
1: അയ്യോ, അതൊരു ഭയങ്കര രസമുള്ളൊരു ഫീലിംഗ് കേട്ടോ. കാരണം പാട്ട് ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കാണുമ്പോ, നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് നോക്കുമ്പോഴാണെങ്കിലും ഒരുപാട് പേര് കവർ സോങ്സ് ചെയ്യുന്നു. ഒത്തിരി പേര്, അതായത് ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും പാട്ട് ഭയങ്കരമായിട്ട് അവരെ ആസ്വദിച്ചിട്ട് പാടുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് അത്രയും ഫുൾ ബദ്ലഹേം കുടുംബ യൂണിറ്റിലെ ഫുൾ ആൽബത്തിന് അങ്ങനെ ഒരു റീച്ച്, എല്ലാ പാട്ടിനും ഫാൻസ് ഉണ്ട്. അതാണ് അതിനകത്ത് ഞാൻ ഒരുപാട് സന്തോഷമായിട്ട് കാണുന്ന ഒരു കാര്യം.
0: തീർച്ചയായിട്ടും അതില് കൂടുതൽ സന്തോഷം പൂർണിമയ്ക്കുണ്ട്. ഹസ്ബൻഡാണ് വിഷ്ണു വിജയ്. അപ്പോ നമ്മളുടെയൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു മ്യൂസീഷ്യനാണ് വിഷ്ണു വിജയ് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെയൊക്കെ ഹൃദയത്തെ തൊടുന്ന പാട്ടുകൾ ഇങ്ങനെ ആള് നമ്മൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ വിഷ്ണുവിന്റെ വർക്കുകൾ എങ്ങനെയാ കാണുന്നത്?
1: എനിക്ക് ഞാനൊരു ഒരു കോളേജ് സമയം തൊട്ട് എനിക്ക് വിഷ്ണുവിനെ അറിയാവുന്നതാണ്. എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അന്ന് തൊട്ട്. അപ്പൊ ആ പ്രായം തൊട്ട് അന്ന് തൊട്ട് വിഷ്ണു പ്രൊഫഷണലി തന്നെ ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സിന് ഫ്ലൂട്ട് സെക്ഷൻസ് വായിക്കുകയും അങ്ങനെ. അപ്പൊ എനിക്ക് വിഷ്ണുവിന്റെ മ്യൂസിക് സൈഡ് എനിക്ക് വളരെ പരിചിതമായിരുന്നു, വളരെ ഒരു ആ ഒരു ഏജ് തൊട്ട് തന്നെ. പിന്നെ ഈ പറഞ്ഞപോലെ നമ്മള് ഐ ഓൾവേസ് അഡ്മയർഡ് വർക്ക് ചെയ്യുന്ന രീതിയാണെങ്കിലും മ്യൂസിക്കിന് അപ്രോച്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും നമുക്ക് ഒരുപാട് ഒരു, കാരണം വിഷ്ണു ടോപ്പ് ടു ബോട്ടം മ്യൂസിക്കിൽ നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കര അത്രയും മ്യൂസിക് ഇസ് എവറിത്തിങ് ഇൻ ഹിസ് ലൈഫ്, അങ്ങനെ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു രസമാണ്. ആ ഒരു വർക്ക് ചെയ്യുന്ന പ്രോസസ് കാണാനാണെങ്കിലും മ്യൂസിക്കിനോടുള്ള ആ ഒരു പാഷൻ കാണാനാണെങ്കിലും അത് കാണുമ്പോൾ എനിക്ക് തരത്തുമായി തോന്നാറുണ്ടോ, ഒരു ഫയറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഫയർ കിട്ടും. ഓക്കെ ശരി, ഞാനും അതുപോലെ തന്നെ ഐ ഷുഡ് ഓൾസോ യു നോ വർക്ക് മോർ ഫോർ മ്യൂസിക് എന്നുള്ള ഒരു ഫയർ കിട്ടാറുണ്ട് വിഷ്ണു വർക്ക് ചെയ്യുന്നതാണ്.
0: ഈ വർണ്ണജാലം എന്നുള്ള പാട്ടിനും അതുപോലെ ശരിക്കും ഭയങ്കര ഒരു ഫീൽ. ഈ ചായ മേഘിയോ സ്വർണ്ണ മേഘമേ എന്നുള്ള വരികളൊക്കെ ഭയങ്കര രസമുള്ള വരികളാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാണ്?
1: അതിലെ വരികളും എനിക്ക് ഫുൾ വരികളും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിന്റെ ഒരു ടോട്ടാലിറ്റി ആണ് അതിന്റെ
0: ഭംഗി,
1: ഒരു ഭയങ്കര എടുത്ത് പറയാനായിട്ട് വരിച്ചായിട്ടൊരു വരിയായിട്ട് കിട്ടുന്നില്ല. കാരണം അതിന്റെ ഒരു ഇമേജറി ആണ്, അതിന്റെ ഒരു ടോട്ടൽ സോങ് ആണെന്ന് അതിന്റെ ഒരു ഇമേജറി. അപ്പൊ അതൊരു ഭയങ്കര രസമുണ്ട്. ഇതിപ്പോ തമിഴിലോട്ട് വന്നപ്പോഴാണ് ഇപ്പൊ ഞാൻ സോങ് പറഞ്ഞതാലും മൂന്ന് ലാംഗ്വേജില് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും എനിക്ക് തന്നെ പാടാനുള്ളൊരു അവസരം ഉണ്ടായി. അതും എനിക്ക് ജോലി പറഞ്ഞു തമിഴിലും തെലുങ്കിലും എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ ഇപ്പൊ ലിറിക്കലി ആണെങ്കിലും രണ്ട് ലാംഗ്വേജിലോട്ട് പോയപ്പോഴും നമ്മുടെ മലയാളത്തിലെ ലിറിക്സിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് മറ്റേ രണ്ട് ലാംഗ്വേജിലും ലിറിക്സുകള് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ശരിക്കും അതൊരു ഒരു ഭയങ്കര രസമുള്ള ടോട്ടാലിറ്റിയാണ്. ഇപ്പൊ ഒരുപാട് പേര് ഞാൻ വളരെ കോമൺ ആയിട്ട് ശ്രദ്ധിച്ചു പേരാണ് വർണ്ണജാലം പാട്ട് ഒരുപാട് പേര് വിടുന്നത് സൺസെറ്റിന്റെ അല്ലെങ്കിൽ ഈ സ്കൈയുടെ കളേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ പലതരത്തിലുള്ള കളറിലുള്ള സ്കൈയിലുള്ള അങ്ങനത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്നതിന്റെ കൂട്ടത്തിലാണ് കൂടുതലും വർണ്ണജാലം പാട്ടിട്ട് കാണുന്നത്. അതെനിക്ക് ഫീൽ ചെയ്തു. ആ ലിറിക്സിനോട് ഭയങ്കരമായിട്ട് ആൾക്കാരും കണക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് അങ്ങനെ അവരുടെ മനസ്സിലേക്ക് അത് എത്തുന്നത് എന്നുള്ളത്.
0: ഇനിയിപ്പൊ ഞങ്ങൾക്കൊന്ന് തമിഴ് വേർഷനും മലയാളം വേർഷനും കേട്ടാ കൊള്ളാന്നുണ്ട്. കാരണം മലയാളം നമുക്ക് നല്ലതായിട്ട് അറിയാമെങ്കിലും
1: തമിഴ് ഞാൻ ഒന്ന് പാടാം. ആദ്യം ഒന്നോടിനും കാറ്റും പോലെ

0: എന്നുൾപ്പെടാൻ ഏതോ സഞ്ചാരിയാലിതാ കാൽപ്പതിയാർദ്രമാതവേ വന്നതാണ് ഹേ മന്ദകാലം മൗനഭംഗി പോലും ബോധമെന്ത് ബോധം.
1: താങ്ക് യു സോ മച്ച്. എനിക്കറിയാം ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്, അതിനിടയിലും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം.
0: എനിക്ക് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയത് റേഡിയോയിൽ തന്നെ.
1: സത്യമാണ് കേട്ടോ. അപ്പൊ എന്നാലും ഇനിയും നല്ല പാട്ടുകൾ വരട്ടെ, നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾ കേൾക്കട്ടെ, എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു നിസാ, താങ്ക് യു സോ മച്ച്. അപ്പൊ റേഡിയോ സിനിമ എല്ലാ ലിസണേഴ്സിനും എന്റെ ഒരുപാട് താങ്ക് യു. പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടതിനും പാട്ടിനെ ഇപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതിലും ഇനിയും ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ എല്ലാം നന്നായി വരട്ടെ.

0: ഇഞ്ചും ഞെട്ടും ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ്. 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
1: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
1: 1020 km കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027, സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE, നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.
4: The Joy Wali Diwali by Joy Alucas is back. എല്ലാ ഫെസ്റ്റിവ് സീസൺ പോലെ ഈ പ്രാവശ്യം ഏറ്റവും മികച്ച ദീപാവലി ഓഫേഴ്സ് ജോയ് ആലുക്കാസിൽ തന്നെ. ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺ ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ 24-carat ഗോൾഡ് ബാർസ് ആൻഡ് ക്യാഷ് വൗച്ചേഴ്സ് നേടാം. വെറും 0 മേക്കിംഗ് ചാർജസിൽ 8 gram 22-carat ഗോൾഡ് കോയിൻസ് സ്വന്തമാക്കാം. കിടലൻ ഓഫേഴ്സും സ്റ്റണ്ണിംഗ് കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു. ജോയ് ആലുക്കാസിൽ, ഓഫേഴ്സ് വാലിഡ് ഓൺ ടു 8th November 2026. TNC apply. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: അങ്ങനെ അതിഗംഭീരമായിട്ടുള്ളൊരു പാട്ട് വിശേഷം കൂടി കേൾക്കാനായിട്ട് ഇന്ന് പറ്റി. നമ്മുടെ കൂടെ പൂർണിമ കണ്ണനാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
1: അതെ, വിഷ്ണു വിജയ് എന്നുള്ള മ്യൂസിക് ഡയറക്ടറുടെ എത്ര പാട്ടുകൾ ഇഷ്ടമാന്ന് വെച്ച് എത്ര പാട്ടുകൾ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു പൂർണിമ. പൂർണിമയുടെ നല്ല നല്ല പാട്ടുകളൊക്കെ പാടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗായികയാണ്. അപ്പൊ എന്നാലും ഇനിയും നല്ല പാട്ടുകൾ പൂർണിമയ്ക്ക് കിട്ടട്ടെ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ബെത്ലഹേം കുടുംബത്തിന്റെ തമിഴ് വേർഷൻ നല്ല രസമാണ് പാട്ടുകൾ,
0: നല്ല രസമുണ്ട്,
1: മലയാളത്തിന്റെ അതേ ഭംഗിയിൽ അല്ലെ. ലിറിക്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എന്തായാലും ഈ ഒരു വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സിനിമ കാര്യങ്ങൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും.
1: അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു സ്റ്റിക്കർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ശരത്തിന്റെ യശോദി മേലപ്പറമ്പിലാണ് വീട് പറഞ്ഞ സമയം.
0: അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് കുറെ പേര് മെസ്സേജ്
1: നമ്മൾ ആ പവിഴം ഇട്ടില്ലേ, പവിഴ ഇട്ടപ്പോഴത്തേക്ക് നിങ്ങൾ ആ പാട്ടിട്ട് നന്നായിരുന്നു, നല്ല ഐഡിയ ആയിരുന്നു കേട്ടോ. സുനീറാന്തോന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്, ആ പാട്ടിട്ടുകൊണ്ട് പെട്ടെന്ന് പവിഴം എന്നുള്ളത് കിട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാരും പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ. നമ്മൾ പറഞ്ഞ സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക്
0: സത്യം. ഇന്നെന്തായാലും ഞങ്ങൾ ഇങ്ങനെ കുറച്ചധികം വിശേഷങ്ങൾ പറഞ്ഞു. കുറെ പേരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ത് പറ്റി, ജയിലിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, പറയൂല, മിണ്ടൂല, ഞാൻ ഇവിടെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കാൻ നിസേനെ
1: വായടച്ചു.
0: കാരണം സിനിമ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം.
1: തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ട് 2 മണിക്കാണ് ഞങ്ങളുടെ സിനിമ.
0: ഞാന് 1 മണിയാവും പിക്ക് ചെയ്യാൻ വരാം.
1: അഥവാ ഞാൻ റൂമൊക്കെ ലോക്ക് ചെയ്യാനാണ് കിടക്കുന്നത്, അതോ ഉറക്കുവാണെങ്കിൽ എന്നെ എണീപ്പിക്കണം. അത് താങ്കളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ.
0: എന്തൊരവസ്ഥയല്ലേ, എല്ലാരും എന്നോട് പറഞ്ഞു വെച്ചേക്ക, കാരണം ഞാനിങ്ങനെ ഉറങ്ങാറില്ല രാത്രി ഈ പറഞ്ഞ 1 മണിയൊക്കെ ആവുമ്പോഴത്തേക്കും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആ, എന്തായാലും അഷ്ടമി ഉണർന്നിരിക്കുന്നതുകൊണ്ട് വന്ന് വിളിച്ചോളൂ.
1: അതെ, ആ ഒരു ഉറപ്പിലാണ് ഞാൻ പോയി കിടക്കാൻ പോകുന്നത്.
0: ഇവിടെ ഒരാളല്ല,
1: കുറെ പേരുണ്ടോ?
0: കുറെ പേരെന്നോടാ പറഞ്ഞത്,
1: എന്നാ കുഴപ്പമില്ല.
0: അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ കണ്ടിട്ട് വന്നിട്ട് പറയാം. ഇന്ന് ടിക്കറ്റ് എടുത്തവരുണ്ടാവാം, നാളത്തേക്ക് കാണാനായിട്ട് ബാക്കി വെച്ചവരുണ്ടാവാം. അങ്ങനെ എന്തായാലും ടിക്കറ്റ്സ് ഒക്കെ വേഗം വേഗം സെല്ലായി പോകുന്നുണ്ട്, പോയി കണ്ടോട്ടോ. പിന്നെ ആൾക്കാർ കഥ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരൂല,
1: പിന്നെ എങ്ങനെയെങ്കിലും കണ്ടാ മതിന്ന് വിചാരിക്കും.
0: അതെ,
1: വേഗം ടിക്കറ്റ് എടുത്തു.
0: അതെ, അപ്പൊ എന്തായാലും നിസ, ബൈ ബൈ
1: ബൈ ബൈ, ഞാൻ പോട്ടെ,
0: പോയിക്കോളൂ പോയിക്കോളൂ. ഓക്കെ, ഞാനൊരു ചായക്ക് കുടിച്ചിട്ട് തിരിച്ചു വരാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Safari anniversary celebration. Today's exclusive deals.
4: Yellow banana, big India. 1 kilo, 7 riyal, 50 dirham.
3: Coconut whole, India. 1 piece, 1 riyal, 50 dirham.
4: Ash God Oman. 1 kilo, 2 riyal, 50 dirham.
3: Yam India, 1 kilo, 5 riyal, 75 dirham.
4: Dansanian mutton. 1 kilo, 34 riyal, 75 dirham.
3: Fresh prawns, small, Saudi Arabia. 1 kilo, 11 riyal.
4: Fresh sardine, Oman. 1 kilo, 3 riyal, 50 dirham.
3: Sadia chicken griller, 1400 gram, 10 riyal, 75 dirham.
4: Fresh white eggs, 30 pieces tray, 9 riyal, 50 dirham.
3: Chicken dum biryani, 500 gram, 5 riyal, 50 dirham.
4: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15-ന്.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
7: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
8: ആകാശമായവളെ
7: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
9: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
10: ഒക്ടോബർ 16 ക്യൂ എൻ സി സിയിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
11: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
10: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
12: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
13: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
12: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
14: Joy Alukas 917 Evenings presented by
15: Joy Alukasil verum 10% advance nalgi ethum kurunja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
16: Powered by
17: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
18: and
19: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
20: Chennai Beats.
21: Tamil, head of the hour.
22: In the art of Podumakulanda.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागत अपडेट गलमाई निसा ഇസ്ഗാവ അൽതുമൈത് പ്രദേശങ്ങളിലെ റോഡ് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 41.8 crore ഖത്തരി റിയാൽ ചെലവിൽ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാലിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്നതിനും സഹകരണത്തിനും നിക്ഷേപത്തിനുമുള്ള അവസരങ്ങളും ഒരുക്കി 3rd ഇന്റർനാഷണൽ മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ഹെൽത്ത് കെയർ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് പ്രദർശനം. മേളയിൽ 12 രാജ്യങ്ങളിൽ നിന്നുള്ള 55 പ്രമുഖ കമ്പനികളും സ്ഥാപനങ്ങളും പങ്കെടുക്കുന്നു. ആരോഗ്യ മേഖലയിലെ അത്യാധുനിക ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും അവതരിപ്പിക്കുന്നതിനും അറിവുകൾ പങ്കുവയ്ക്കുന്നതിനും പുതിയ നിക്ഷേപ അവസരങ്ങൾ കണ്ടെത്താനും പ്രാദേശിക അന്തർദേശീയ സംരംഭകർക്ക് കോൺഫറൻസ് വേദിയാകും. കൂടാതെ വിവിധ സെമിനാറുകൾ, പാനൽ ചർച്ചകൾ, വർക്ക്ഷോപ്പുകൾ, പ്രത്യേക സെഷനുകൾ എന്നിവ അടങ്ങിയ വിപുലമായ പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ PSGയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന വി റൺ ദോഹയിൽ പങ്കാളികളാകും. 30th October ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിലാണ് മത്സരം നടക്കുക. വെസ്റ്റ് ഇൻഡീസിനെതിരായ 4th 2020 തകർപ്പൻ ബാറ്റിംഗുമായി സഞ്ജു സാംസൺ. ഇതോടെ 2020 സിക്സുകളുടെ എണ്ണത്തിൽ സഞ്ജു സെഞ്ചുറിയും പൂർത്തിയാക്കി.

0: വചനങ്ങളിലൂടെ
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
2: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
3: Now? We still have time for the festive season.
2: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
4: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
5: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോന്ന.
4: അപ്പൊ കാർ?
5: നമ്മുടെ GSE GSR 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
6: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027, സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road. Safari anniversary celebration. Today's exclusive deals.
7: Yellow banana, big India, 1 kilo 7 riyal 50 dirham.
6: Coconut whole, India, 1 piece 1 riyal 50 dirham.
7: Ash gourd Oman, 1 kilo 2 riyal 50 dirham.
6: Yam India, 1 kilo 5 riyal 75 dirham.
7: Tanzanian mutton, 1 kilo 34 riyal 75 dirham.
6: Fresh prawns small Saudi Arabia, 1 kilo 11 riyal.
7: Fresh sardine Oman, 1 kilo 3 riyal 50 dirham.
6: Sadia chicken griller 1400 gram 10 riyal 75 dirham.
7: Fresh white eggs 30 pieces tray 9 riyal 50 dirham.
6: Chicken dum biryani 500 gram 5 riyal 50 dirham.
7: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15ന്.
8: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
9: ഹലോ, ദിസ് ഈസ് ഐശ്വര്യ ലക്ഷ്മി.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைந்த ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: free cash vouchers on diamond jewelry? Seriously, Mahi?
1: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
1: Yes.
0: What's the catch?
1: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
1: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
2: Qatar, ready LA. Pocket Kaliakade Shopping Polikam.
3: Ida Magical Figures offers. Nestoile Viligal Ketal Ningal Urapayum Albudapidum. Shopping Shedal Asandusham Iratiagum.
2: October Padinjumudal Padinituare Nesto Hypermarket Algarafil Nalidavasam. Magical Figures offers. Vilagalil Magic Shopping Il Damaka.
4: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ
5: ആകാശമായവളേ
4: പാട്ടിൽ നിറയുന്ന പ്രണയം
5: മിഴിയിലേക്ക്
4: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു
3: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു
6: ഒക്ടോബർ 16 ക്യു എൻ സി സിയിൽ സംഗീതം പെയ്തിറങ്ങും ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990
7: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ
8: വീക്കെൻഡ് ആണ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ദാ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടാവും. ഏത് ട്രാഫിക്കിലാണ് പെട്ടുകിടക്കുന്നത്? എവിടെയാണ് സ്ലോ മൂവിംഗ്? ഒപ്പം തന്നെ ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ കൂടെ കൂടാനായിട്ട് അഷ്ടമിത ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എവിടെയും പോയിട്ടില്ല. കുറച്ച് നേരമായിട്ട് നമ്മൾ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നിസ എന്തായാലും പോയി, പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്കിനി പറയാനുള്ളത് ഈ ഒരാഴ്ചയിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് അധികം ഇവന്റുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ, എവിടേക്കൊക്കെ പോകണം, എന്തൊക്കെയാണ് വീക്കെൻഡ് വിശേഷങ്ങൾ, ഇതൊക്കെയാണ്. Thank you so much for the gift that was just collected from your radio office. Okay, today by Manal MES. Can you share the photo? Okay, aa photo endal njangalde website il verunna irikku to nammalde ivada vandittu gift vaangna ellarneyum photos okke thana nammal edukkana okke nammalde website il undavunna irikkum. Good evening and happy weekend ennu parna Allameen's message aanu aadyam vandirikkunnathu. സോ ഗുഡ് ഈവനിങ് ആൻഡ് അതിനോടൊപ്പം മറ്റ് ചിലരുടെയൊക്കെ തന്നെ മെസ്സേജ്, ഈവനിങ് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ഈവനിങ്, ഹാപ്പി വീക്കെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് രവിയുടെ മെസ്സേജ് ഉണ്ടല്ലോ. താങ്ക് യു. ബോംബെ ചാർട്ടിൽ നിന്നും എന്തോ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും എൻജോയ് ചെയ്യൂ, ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യൂ. ആൻഡ് ഒപ്പം ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ടുള്ള ഡ്രൈവിൻ്റെ സമയത്തുള്ള ഫോട്ടോസ് അയച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ. ഹാ, കുറച്ചധികം നാളായില്ലേ ഇനി നിങ്ങളെനിക്ക് ഫോട്ടോസ് അയച്ചതായോ? ഓക്കെ, കഴിഞ്ഞ ആഴ്ചയാണ്, അതിന് മുമ്പത്തെ ആഴ്ചയാണോ? ആരോ എനിക്കിവിടെ ഭയങ്കര കടുകട്ടിയായിട്ട് എവിടേക്കോ ദോഹയിൽ പല സ്ഥലങ്ങളും മനസ്സിലാവാത്ത രീതിയിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നിട്ട് അഷ്ടമി ഇത് എവിടെയാണെന്ന് പറയുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് എന്തോ ഒരു ഫേസ്ബുക്ക് ലൈവോ എന്തോ വന്നിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ട് എനിക്ക് അത് കാണാനും അതൊക്കെ കറക്റ്റായിട്ട് അതൊന്ന് വായിക്കാനും അതിനെക്കുറിച്ചിട്ട് സ്ഥലങ്ങളെക്കുറിച്ച് പറയാനൊക്കെ എനിക്ക് സമയം കിട്ടിയില്ല. ആകെ അന്നൊരു എന്താ പറയുക, ധൃതി പിടിച്ച ഓട്ടത്തിലായിപ്പോയി. അത് ഞാൻ മിസ്സൗട്ട് ചെയ്തു. അതുപോലെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഖത്തറിലെ എവിടെയെങ്കിലും നിന്ന് ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട്, അതിപ്പം നിങ്ങൾ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന എവിടെ നിന്നും ആവാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തരണം കേട്ടോ, അത് എവിടെയാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലൂ തരണേ. രാജ് കച്ചൂരി ചാട്ട് മസാല മൊമോസ്, ഓ ഹോട്ട് ആൻഡ് സൂർ സൂപ്പ് ചിക്കൻ ആൻഡ് വാട്ടർ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം എന്തായാലും ഈ ഒരു ദിവസത്തെ ഈവനിങ് സ്നാക്കൊക്കെ അടിപൊളിയാവട്ടെ. അതിനോടൊപ്പം നിങ്ങളുടെ മെസ്സേജസൊക്കെ അയച്ചോളൂ. എനിക്ക് റിയാസ് പുത്തലത്ത് ആളുടെ വകയാണ് ആദ്യം വന്നിരിക്കുന്നത്. ഓഹോ റിയാസേ, ഇത് എടാ മോനെ, വല്ലാത്തൊരു ഫോട്ടോ ആയി പോയിട്ടോ. അത് ഭയങ്കര സൂം ചെയ്ത് എടുത്തിരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ പറഞ്ഞ ഒരു സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട്. ഒപ്പം തന്നെ കുറച്ചധികം ഈ വണ്ടികൾ ഇങ്ങനെ പോവാണ്. നല്ല ഇറക്കമുള്ളൊരു സ്ഥലമാണല്ലോ, നല്ല പരിചയമുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. റിയാസ് ഞാൻ തോറ്റിരിക്കുന്നു താങ്കളുടെ മുന്നിൽ. അടുത്തത് വിജീഷാണ്. വിജീഷ്, ഇത് നമ്മുടെ അബുഅമ്മ ഏരിയ, അതായത് കൊമേഴ്ഷ്യൽ ഇത് ബർവ കൊമേഴ്ഷ്യലിന്റെ ബാക്ക് സൈഡ്, അൻസാർ ഗാലറിയുടെയൊക്കെ ബാക്ക് സൈഡ്. എനിക്ക് തോന്നുന്നു താങ്കൾ ഇപ്പോൾ ഐഡിയൽ സ്കൂളിൻ്റെയും ആ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ആ ഒരു ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു സ്ഥലം അവിടെ എവിടെയോ ആണ്. ഇഫ് ഐ എം നോട്ട് റോങ്. ഓൾറെഡി ഡാർക്ക്, പുറത്ത് ഫുള്ള് ഡാർക്കായി. ക്ലൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചിരിക്കുകയാണ്. ഇതാരാ? വിജീഷ് ആണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഓഹോ, ഓക്കെ. വിജീഷ് അയച്ചു തന്നിരിക്കുന്നത് എഗെയിൻ ക്ലൂ എന്ന് പറഞ്ഞ് അയച്ചു തന്നു. എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞത്, താങ്കൾ ആദ്യത്തെ ഫോട്ടോ അയച്ചു തന്നപ്പോൾ തന്നെ ഒരു ഭാഗമാണത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. താങ്കളുടെ ക്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഭാഗത്തൂടെയൊക്കെ പോയിട്ടുണ്ട്, ബട്ട് ക്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലൂ ആയിരുന്നു. റിയാസിന്റെ മകൾ, ക്ലൂ വേണോ? യെസ് റിയാസ്, ക്ലൂ വേണം. രാജേഷ്, ഇന്ന് നിങ്ങൾ എനിക്കാണ് കേട്ടോ ചോദ്യങ്ങൾ തരുന്നത്, ഞാൻ അങ്ങോട്ട് ക്ലൂ ചോദിക്കും. രാജേഷ് ലജു, രാജേഷ് ഇപ്പോൾ ഇത് നമ്മുടെ അൽസദിൽ നിന്നുമുള്ള ഒരു റോഡാണോ? ആ റോഡാണോ അതോ ഇത് അതോ വെസ്റ്റ് ബേ ആണോ? രാജേഷ്, ഒന്നെങ്കിൽ വെസ്റ്റ് ബേ അല്ലെങ്കിൽ അൽസദിൽ നിന്നും നേരെ വരുന്ന ആ ഒരു റോഡ്, ഇതിൽ രണ്ടിലേതോ ഒന്നാണ് എനിക്ക് തോന്നുന്നു. യെസ്, മൈ ഖത്തറിൻ്റെ മെസ്സേജ്, യെസ് കറക്റ്റ് ആണ്. ആൻഡ് എസ് സി എസിൻ്റെ വക മെസ്സേജ് വന്നിരിക്കുന്നത്, ഇതെവിടെയാ? ഇതെന്താ മുഷ്റിഫ് ഡൗൺ ടൗൺ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും, പക്ഷെ അതല്ല. ആ, ഇത് നമ്മുടെ അൽവിദ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ഥലമല്ലേ, അതായത് ബിൻ മുഹമ്മദ് ഏരിയ അല്ലേ? ആ ലെഫ്റ്റ് സൈഡിലൊരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ എനിക്ക് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. എസ് സി എസ് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. ആലോചിച്ചിട്ടൊന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. തിരിച്ച് അടുത്തത് തൻസീറിൻ്റെ മെസ്സേജ്. തൻസീറേ, ഇതെവിടെയാണ് ഇത്? ആ, ഇത് നമ്മുടെ ക്യാപിറ്റൽ പോലീസ് സ്റ്റേഷൻ സിഗ്നൽ ആണോ? ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആണോ? അല്ല, ക്യാപിറ്റൽ പോലീസ് സ്റ്റേഷൻ സിഗ്നൽ അല്ല, ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ നമ്മുടെ മുന്തസയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സിഗ്നൽ, അതായത് പേർലിംഗ് സ്കൂളിൻ്റെ സിഗ്നൽ, ആ സിഗ്നൽ ആണെന്നാണ് എൻ്റെ വിശ്വാസം. തൻസീർ ഞാൻ മാറ്റി പറഞ്ഞിരിക്കുന്നു എൻ്റെ ആൻസർ. അനൂപിൻ്റെ അടുത്ത മെസ്സേജ് വന്നിരിക്കുകയാണ്. അനൂപ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജി നമ്മുടെ ഇവിടെ വക്ര റോഡ് അല്ലെങ്കിൽ മിസൈമർ റോഡിലൂടെയാണ്, മിസൈദ് റോഡിലൂടെയാണ്. മൈക്കത്തർ, മൈക്കത്തറിൻ്റെ ഫോട്ടോ എനിക്ക് ലോഡാവുന്നേ ഉള്ളൂ, കാണാൻ പറ്റുന്നില്ല. ക്ലൂ വേണോ? മലയാളത്തിലെ മഹാനടൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം, പണ്ട് അങ്ങനെ. ഓ, യു മീൻ ചരിഞ്ഞറോണ്ട് പോട്ട്? ഓക്കെ ഓക്കെ, ആ ഭാഗത്താണോ ഉള്ളത്? ആ ശരിയാണല്ലോ. ബാക്ക് സൈഡിൽ എനിക്ക് ചെറുതായിട്ട് എൻ്റെ വേറൊരു ക്ലൂ കിട്ടുന്നുണ്ട്. റിയാസെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ, ഇനിയും നിങ്ങളുടെ ഫോട്ടോസൊക്കെ വരട്ടെ. ഞാൻ എന്തായാലും നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. തൻസീർ ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള ഒരു ആൻസർ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ എല്ലാം ശരിയാണ്. ഇനി എന്താവുമെന്ന് അറിയില്ല, നോക്കാം. നിങ്ങളെന്തായാലും ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് ഫോട്ടോസായിട്ട് അയച്ചു തരൂ.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைந்த ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ ഓഫർ നവംബർ 7 വരെ മാത്രം
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം കോൾ 4000 1707
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

ാണ് കൂടിയുള്ളത്. ഇവിടെ കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഷിബു ഇബ്രാഹിം കുട്ടി അയച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് കുറച്ചിങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ബ്ലറാണ്. പക്ഷെ അതിലും എനിക്ക് തോന്നുന്നത് എക്സ്പ്രസ് ഹൈവേ ആണെന്നാണ്. നോട്ട് വെരി ഷുവർ, കാരണം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടേ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ള അങ്ങോട്ടേക്ക്. അടുത്ത ആളുടെ മെസ്സേജ് വന്നിരിക്കുന്ന ആരാണ്, ലജു തന്നെ വീണ്ടും അയച്ചു തന്നിരിക്കുക. ഇതെനിക്ക് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ സെയിം തന്നെ, നമ്മുടെ അൽസദ്ന്ന് ഇങ്ങനെ റമദയിലേക്ക് പോകുന്ന അത് തന്നെ, ആ ഒരു ഭാഗം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നമ്മുടെ സാലിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നേ. സാലി അയച്ചു തന്നിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ മറ്റേ പൂച്ചട്ടികൾ വെച്ചേക്കുന്ന അണ്ടർഗ്രൗണ്ട് പാസേജ് ഇല്ലേ, നമ്മുടെ ഇവിടേക്ക് പോകുന്ന എവിടേക്കാ, അൽബിതയുടെ രണ്ടിൻ്റെയും നടുക്കൂടെ ഇങ്ങനെ നേരെ പോയിട്ട് കോർണിഷിലേക്ക് വീഴുന്ന ആ ഒരു റെഡ് റോഡിലേക്ക് വീഴുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അവിടുത്തെ ഫോട്ടോയാണ് എനിക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ എന്നെ ഒരാൾ കുടുക്കി, അതായത് SES ആളയച്ചു തന്നിട്ടുള്ളത് മുന്തസ ഭാഗത്തെ ഫോട്ടോ ആയിരുന്നു, ഞാനത് കണ്ടുപിടിച്ചില്ല. ക്യാൻ യു പ്ലീസ് പ്ലേ പട്ടാമ്പൂച്ചി? പട്ടാമ്പൂച്ചി ഏത് പട്ടാമ്പൂച്ചിയാണ് ഷമീർ ഉദ്ദേശിച്ചത്? രണ്ട് പട്ടാമ്പൂച്ചി സോങ് ഉണ്ട്, ഓക്കെ. ആ രണ്ട് സോങ്ങിൽ ഏത് പട്ടാമ്പൂച്ചിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും കൂടി പറയുക. ഞാൻ രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. വിശ്വനാഥൻ സൺസിലെ പട്ടാമ്പൂച്ചിയാണോ കാവലിലെ പട്ടാമ്പൂച്ചിയാണോ, എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിപ്പോൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമസ്കാരം അഷ്ടമി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. ഫൈസൽക്കാരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. പ്രിയ കൂട്ടുകാരൻ വിഷ്ണു വർക്കല ലീവ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. ലീവ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണോ, ഓക്കെ. അവന് കിടിലൻ പാട്ടും ആശംസകളും നേരണം. ആൻഡ് റേഡിയോ സുനോയിലൂടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ആശംസ ഞാൻ നേരുന്നു കേട്ടോ. ആപിതിക്കാരുടെ മെസ്സേജ് ഉണ്ടല്ലോ, അഷ്ടമി ഇവിടെ എത്തിപ്പെടാൻ സാധ്യതയില്ല. ഓഹ്, ഇത് കൊഞ്ചം ടഫതാ. ഇത് ഏതാണ് റോഡ്? ഇത് ദുഹയിലാണോ? ആപിതക്ക ഇത് ദുഹയിലാണോ, നേരെ തിരിച്ച് ഇത് അൽക്കോർ പോകുന്ന റോഡാണോ? ഒരു ഡൗട്ടുണ്ട്, ഇതിൽ ഏതോ ഒന്നാണെന്ന് തോന്നുന്നു. ഞാൻ എത്തിപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. അടുത്ത സുദീപിൻ്റെ മെസ്സേജാണ്. സുദീപ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മൊന്നടാ, ഇത് എവിടെയാ? ഇത് നമ്മുടെ മെയിൻ റോഡല്ലേ, വക്രയിലേക്ക് പോകുന്ന മെഷാഫിലേക്ക് പോകുന്ന ആ റോഡല്ലേ. അത് തന്നെയാണ്, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് നിഷാദാണ്. മുഹമ്മദ് നിഷാദ് ഏതോ യസ്ദാൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തന്നെ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് യസ്ദാനാണെന്നുള്ളത്. ഒന്ന് പോയേ മുഹമ്മദ് നിഷാദേ, കറക്റ്റ്. താങ്ക് യു സോ മച്ച് രാജേഷ്. ഹരിയുടെ മെസ്സേജ് കണ്ടിട്ട് ഇത് ഏതോ രാവിലെ എടുത്തിരിക്കുന്ന ഫോട്ടോ ആണ്, ഏതോ റൗണ്ട് ബോട്ടിൽ നിന്നും കറങ്ങുകയാണ്. എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, കൊള്ളാം കേട്ടോ. എനിക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. ഇത് ഏത് റൗണ്ട് ബോട്ടല്ല ഇത്, നേരെ തിരിച്ച് അണ്ടർഗ്രൗണ്ടിലേക്ക്, അണ്ടർപാസിലേക്കോ എന്തോ ഇങ്ങനെ കറങ്ങിക്കേറുന്ന ആ ഒരു പോർഷനാണ് ഇത്. ഒന്നെങ്കിൽ ബിന്നുമ്രാൻ, അല്ലെങ്കിൽ എനിക്കറിയില്ല, എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് ബിന്നുമ്രാൻ ഏരിയ ആണ് മനസ്സിലേക്ക് വന്നത്. ഹായ് കൂയി മെസ്സേജ് അയച്ചിട്ടുള്ള നമ്മുടെ തത്ത ഇപ്പോൾ ഉള്ളത് നമ്മുടെ സബാ അൽഹമ്മദ് കോറിഡോറിൻ്റെ താഴ്വശത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റോഡിലാണ്. കാവലിലെ സോങ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ജൗഫറിൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ആൾ തന്നെയാണ് എനിക്കൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയും അയച്ചു തന്നിട്ടുള്ളത്. ജൗഫർ തന്നെയാണ് അയച്ചു തന്നിരിക്കുന്നത്. ആളെനിക്ക് തോന്നുന്നു ഇങ്ങനെ യാത്ര ചെയ്ത് ദൂരെ ഇങ്ങനെ ടോർച്ച് ടവറൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇഫ്തിഖറിൻ്റെ മെസ്സേജ്, ഇതേതാ സ്ഥലം? ഇതേതോ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇത്. വല്ലാണ്ട് ഇതേതോ എവിടെയോ ഉള്ള റെസിഡൻഷ്യൽ ഏരിയ ആണിത്, ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ദിസ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഇത് ഏതോ ഉൾ റോഡാണ്. ഇങ്ങനെയൊക്കെ തന്നിട്ടാണോ ചോദിക്കണ്ടേ മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ചോദിക്കുകയെ? ഇത് ഒരുപാട് മനുഷ്യനെ കൊടുക്കുകയാണല്ലോ. എൻ്റെ പൊന്നെ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഷമീറിന് വേണ്ടത് വിശ്വനാഥൻ സൺസിലെ പട്ടാമ്പൂച്ചി, ജാഫറിന് വേണ്ടത് നമ്മുടെ കാവലിലെ പട്ടാമ്പൂച്ചി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം വിശ്വനാഥൻ സൺസ് ഇടാം, കാരണം ആളാണല്ലോ ആദ്യം ചോദിച്ചേ. എന്നിട്ട് അടുത്ത പാട്ട് പ്ലേ ചെയ്യാം. സജീർ സഞ്ജു, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. സുദീപിൻ്റെ മെസ്സേജിൻ്റെ വുക്കേർ സന്തോഷമായില്ലേ? ഓ, സന്തോഷമായിരിക്കണു. നഫ്രുവിൻ്റെ മെസ്സേജ്, ഇത് പറയാൻ പറ്റില്ല എന്നാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഇത് പറയാൻ
ഇത് പറയാൻ പറ്റായികയൊന്നുമില്ല. ഇത് നമ്മുടെ വളരെ എളുപ്പമല്ലേ, സൂക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോർഷനാണ്. ഞങ്ങളുടെ തന്നെ ഓഫീസിൻ്റെ വളരെ വളരെ വളരെ അടുത്ത് നിന്നാണ് താങ്കൾ അയച്ചിരിക്കുന്നത്. അൽഫർദാൻ എക്സ്ചേഞ്ചൊക്കെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ബാങ്ക് സ്ട്രീറ്റിലേക്കൊക്കെ കയറുന്ന ആ ഒരു റോഡിൻ്റെ തൊട്ടപ്പുറത്തെ റോഡിലാണ് താങ്കൾ ഉള്ളത്. എൻ്റെ പൊന്നെ നഫറോ, ഇങ്ങനെയൊക്കെ അയച്ചിട്ട് ഇത് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയല്ലേ. സാലിയുടെ മെസ്സേജ് ഉണ്ടല്ലോ, സാലിയും ഇതുപോലെ ഏതോ ഒരു വീടിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ അയച്ചിരിക്കുകയാണ്. പോടുന്നു, ഞാൻ ഇങ്ങനെയുള്ളവരെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. നജീബ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ആളിപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബേയിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ ഷാസലിൻ്റെ ഒരു വീഡിയോ വന്നിരിക്കുകയാണ്. നല്ല വീഡിയോ, ഞാൻ ആ വീഡിയോ ഒന്ന് ആദ്യം പ്ലേ ചെയ്ത് നോക്കട്ടെ. എന്തൊരു ഭംഗി ആ വീഡിയോ കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ വീഡിയോ കേട്ടോ, പറയാനൊരു രക്ഷയില്ല. ഓക്കെ, അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് അപ്പ് ചെയ്ത് തീർക്കേണ്ട സമയമായിരിക്കുകയാണ്. ക്ലൂ തരാം, അവിടെ കോളേജുണ്ട്. എനിക്ക് ഇതെന്നാ, എനിക്ക് അൻവറിലെ, ഓ അൻവറിലെ സോങ് വെച്ച് തരാമോ? അവിടെ കോളേജുണ്ടോ? ഓക്കെ, ആ അപ്പോൾ ദുഹയിലല്ലേ കോളേജുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കഥ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കഥ യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിരിക്കുമല്ലോ. കഥ യൂണിവേഴ്സിറ്റി ദുഹയിൽ കഴിഞ്ഞിട്ടാണല്ലോ. കഥ ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ റയാൻ ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ റയാൻ അല്ലെങ്കിൽ ദുഹയിൽ, ഇതിൽ രണ്ടിൽ ഏതോ ഒരു പോർഷനിലാണ്. ഞാൻ എന്തുകൊണ്ടാണ് ദുഹയിൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ദോഹ കഴിഞ്ഞിട്ടുള്ളൊരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, അവിടെയാണ് താങ്കൾ ഈ അയച്ചിരിക്കുന്ന ഫോട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആബിദ്ക, നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് ആലോചിച്ചിട്ട് ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. അതാണെങ്കിൽ എനിക്ക് സന്തോഷം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
2: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
1: അപ്പൊ കാർ,
2: നമ്മുടെ GSE GSR 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
3: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
4: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply. Chandragala.

0: കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: കൺമണിപ്പൂവേ കണ്ണാടി പൂവേ.
4: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.
0: ടുഡേസ് ഗോ റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. സ്കൈ ജ്വല്ലറി നൗ ഓപ്പൺ അറ്റ് സഫാരി മോൾ അബുഹമൂർ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by
3: Joy Alukasil Verum 10% Advance Nalgi Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkooti Book Cheyyu. Offer November 7 Vare Matram.
4: Powered by
5: Khattarine Arabic Mandiyude Best Destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi Authentic Arabic Cuisine De Ruji Ariyam. Call 4000-1707.
6: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store to... Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
8: സമയം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ൽ അഷ്ടമിയാണ്. കൂടെയുള്ളത് സലം നൂറുദ്ദീൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് ചോദിച്ചുകൊണ്ട്. ഉറപ്പായിട്ട് ഞാനത് വെച്ച് കൊടുക്കും, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ സലീമെ ചോദിച്ചത്.

ഈ ഒരു പാട്ട് എന്തായാലും അടുത്തതായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇവിടെ കുറച്ചധികം സ്ഥലങ്ങളുടെയും കൂടി ഫോട്ടോസും വീഡിയോസും ഒക്കെ വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് അതിശയപ്പെട്ട് ഇങ്ങനെ ചില ഫോട്ടോസൊക്കെ കണ്ടിട്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് അജിത്തിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ ഒരു അജിത്തിൻ്റെ വീഡിയോ ആക്ച്വലി ഒരു ഏരിയൽ വ്യൂ എന്നൊക്കെ പറയില്ലേ, മുകളിൽ നിന്നുള്ളൊരു വ്യൂ, ആ ലെവലിലാണ് ഈ ഒരു വീഡിയോ വന്നേക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് തീരെ മനസ്സിലാവുന്നില്ല, എനിക്ക് അതിൻ്റെ ഒരു ഇത് ശരിയാവാത്തതുകൊണ്ടാണോ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഏതാണ് ഒരു ഏകദേശം സ്ഥലം തീരെ പിടികിട്ടുന്നില്ല കേട്ടോ. ആൻഡ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇത് പറയൂ സൂര്യ, എനിക്ക് എല്ലാവരും ഭയങ്കര ടാസ്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ച പോലെയല്ല വീക്കെൻഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, എന്നെ ഒന്ന് ചെറുതായിട്ട് പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. സൂര്യയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് ഇതെവിടെ നിന്നാണെന്ന് നോക്കട്ടെ. ഇത് ആകെ കുറച്ച് സെക്കൻഡുകളാണ് എനിക്ക് അയച്ചു തന്നേക്കുന്നത്. കൊള്ളാം കേട്ടോ, ഫോട്ടോ അയച്ചു തന്നാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കുമെങ്കിലും ചെയ്യാം. ഇത് അയ്യോ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ വീഡിയോ അയച്ചു തന്നെ, കാരണം ഇറ്റ്സ് ലൈക്ക് മൂവിങ് റൈറ്റ്, അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതെനിക്ക് അറിയാവുന്ന സ്ഥലമാണല്ലോ, എനിക്കറിയാവുന്ന സ്ഥലമാണല്ലോ. താങ്കളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സീറിങ്ങോ ഡീറിങ്ങോ മറ്റോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഫോട്ടോ അയച്ചു തരാൻ പറ്റുകയാണെങ്കിൽ അയച്ചു തരൂ കേട്ടോ സൂര്യ. ആൻഡ് അനൂപേടിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, വക്ര ടുവേർഡ്സ് വക്ര മെസ്സേജ് അയച്ചിട്ടുണ്ട്. സർനൂർ, നല്ല പേര് സർനൂർ. ആൻഡ് യു ആർ ഓൾസോ ഗോയിങ് ടുവേർഡ്സ് എസ്ദാൻ ഒയാസസ് ഐ തിങ്ക്. ആൻഡ് ദുഹേൽ അപ്പുറത്തെ സൈഡ് ലുസൈൽ റോഡ്, ആ ഏകദേശം അതേ ഭാഗം തന്നെയാണ് ബേസിക്കലി. റിഷാലിൻ്റെ മെസ്സേജ് ഉണ്ട്. റിഷാലും ഈ പറഞ്ഞ പോലെ ഏതോ ഒരു ഒരു ഒരു ഒരു സിഗ്നലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഹോളിഡേ വില്ല സിഗ്നലിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചധികം മെസ്സേജ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സ്ഥലം കണ്ടുപിടിച്ചില്ല, ഇത് സ്ഥലം എൻ്റെ പൊന്ന് ഇഫ്തിഖർ, ഇഫ്തിഖറാണോ അത്, ഇഫ്തിഹാറുദ്ദീൻ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഏതോ ഒരു ഉൾറോഡിലെ വീടിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, ടൂ ഡിഫിക്കൽട്ട്. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്ന യുവിയുടെ ഭാഗത്ത് നിന്നാണ്. യുവി ഈ അയച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് ദ മോൾ സിഗ്നൽ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. മുഹമ്മദ് നിഷാദ് എന്തുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? മുഹമ്മദ് നിഷാദ് അയച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ മുഹമ്മദ് നിഷാദിൻ്റെ അല്ലേ, ഞാൻ ഇപ്പോഴാണ് ഈ സോങ് ഓർത്തേയുള്ളൂ. ഈ പാട്ടില്ലേ, ശരിയാണ്, ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഭയങ്കര രസമാണ് ഇങ്ങനെ കേട്ടു പോകാനായിട്ട്. ഷാസിലിൻ്റെ മെസ്സേജാണ്. അപ്പോൾ എന്തായാലും ഷാസിൽ ഓർത്ത സ്ഥിതിക്ക്, ഒരാൾ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് പോകാം. എന്തായാലും നിങ്ങളുടെ വീക്കെൻഡ് പ്ലാൻസ് എന്താണ്? എത്ര പേര് ജയിലറിൻ്റെ ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ്? ഇന്ന് രാത്രി ജയിലർ കാണാൻ എത്ര പേര് പോകുന്നുണ്ട്? പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റാണ്. എത്ര പേരാണ് ടിക്കറ്റ് എടുത്ത് റെഡി ആയിട്ട് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയൂ കേട്ടോ. 5000910917, അല്ലെങ്കിൽ ഇനി ആരും ഫോട്ടോ അയക്കണ്ട, കാരണം ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി കഴിഞ്ഞു കേട്ടോ. ഫ്രീ സോൺ ടൂറിസത്തിൻ്റെ ടൂറിസം ആ ഒരു പേജിൽ നിന്ന് വന്നിരിക്കുന്ന, അതോടുകൂടി ഞാൻ നിർത്തുകയാണ്. സോ ഹീ ഈസ് ഇൻ റമദ സിഗ്നൽ, ആ ഒരു ഭാഗത്താണുള്ളത്, മർക്കിയ ഭാഗം അല്ലേ. അടിപൊളി അടിപൊളി, ഓക്കെ ഓക്കെ, അപ്പം നടക്കട്ടെ. എന്തായാലും നമുക്ക് നേരെ പാട്ട് എൻജോയ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം കേട്ടോണ്ടിരിക്കുക. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് വീഡിയോസ്.

0: Radio Suno 91.7 FM Qatar's favorite radio station. Safari anniversary celebration. Today's exclusive deals.
1: Yellow banana, big India. 1 kilo, 7 riyal, 50 dirham.
0: Coconut whole, India. 1 piece, 1 riyal, 50 dirham.
1: Ash gourd Oman. 1 kilo, 2 riyal, 50 dirham.
0: Yam India, 1 kilo, 5 riyal, 75 dirham.
1: Dansanian mutton, 1 kilo, 34 riyal, 75 dirham.
0: Fresh prawns, small, Saudi Arabia, 1 kilo, 11 riyal.
1: Fresh sardine Oman, 1 kilo, 3 riyal, 50 dirham.
0: Sadia chicken griller, 1400 gram, 10 riyal, 75 dirham.
1: Fresh white eggs, 30 pieces tray, 9 riyal 50 dirham.
0: Chicken dum biryani 500 gram 5 riyal 50 dirham.
1: ഈ ഓഫർ ഖത്തറിലെ എല്ലാ സഫാരി ഔട്ട്ലെറ്റുകളിലും ഇന്ന് ഒക്ടോബർ 15ന്.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ.
3: ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? സീരിയസ്ലി മാഹി?
4: Yes bebo.
3: Pay just 25% now and I can lock gold price.
4: Yes.
3: What's the catch?
4: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
3: I still can't believe it. No catch.
4: Catches happen in matches, bebo. This is your festive gift from Malabar Gold and Diamonds.
0: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലെൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: ഹലോ, ഞാൻ അനുസിതാര.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: Qatar's happiness frequency. Now available on Vodafone Shuf app. Pay just 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്കൗട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, visit bima.com.qa.
3: It's back. LG and Zephos mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. Innivade oro purchase ilum neda. Urappaya gift voucherukal. Oppa 3 varshathe extended warranty. Mukafa loyalty points. Lujum, Air Miles and Avios. Innu thanne sandarshikku Zephos stores LG brand shops allengil zephosuk.com.
4: Vegamagate ee offer October 31 vare maatram.
5: This is Radio Suno.
6: 91.7 FM.
5: Qatar's favorite radio station.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச സ്വർണ്ണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Suno Bollywood.

0: അങ്ങനെ ഇറ്റ്സ് ടൈം ടു ഡിസ്കോ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കൽ ഹോ ന ഹോ ഇൽ നിന്നും സൂപ്പർ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗോൾഡ് റേറ്റ് എത്രയെന്ന് ഒന്ന് നോക്കിയാലോ.
1: ടുഡേസ് ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. സ്കൈ ജ്വല്ലറി നൗ ഓപ്പൺ അറ്റ് സഫാരി മോൾ അബുഹമൂർ.
0: അങ്ങനെ 24 ക്യാരറ്റ് ഗോൾഡ് 501.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 462 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 438 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 378 കത്തറിയാൽ. എന്തായാലും ഈ ഒരു ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് ഒക്കെ തന്നുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ നല്ല രസമുള്ള മെസ്സേജൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ മെസ്സേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. അതായത് ഈ പണിയൊക്കെ നിർത്തിയിട്ട് വേഗം പോയിട്ട് വല്ല ടാക്സി ഓടിക്കുക അഷ്ടമി എന്നൊക്കെ പറഞ്ഞ അടിപൊളി മെസ്സേജ് വരികയാണ്. ശരി കേട്ടോ, അവസാനം ഞാൻ അങ്ങോട്ടേക്ക് തന്നെ എത്തിപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിനുള്ളൊരു കഴിവ് എനിക്ക് കാണുന്നു. നല്ല രീതിയിൽ റോഡുകൾ പഠിച്ച സ്ഥിതിക്ക് എനിക്കിപ്പം കത്തറെന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ എനിക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണ്, ഞാൻ എവിടെ പോയാലും എനിക്ക് ആ സ്ഥലമൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് എപ്പോഴും അതനുസരിച്ചിട്ട് പോകുന്ന സമയത്തൊക്കെ തന്നെ എങ്ങനെയാണ് തിരിച്ചു പോകുന്ന വഴി എന്നൊക്കെ ഇങ്ങനെ നോക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വരുന്ന സമയത്ത് ഓർക്കും. റാഷിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, പ്രണയത്തില ഷഹവാസ് പാടുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. സാലിയുടെ മെസ്സേജ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നു സാലി മതി കേട്ടോ, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല, അതാണ് പ്രശ്നം. അതിനോടൊപ്പം ഗോൾഡൻ എന്നൊക്കെ പറഞ്ഞിരിക്കുക മെസ്സേജൊക്കെ വന്നിരിക്കുകയാണ് ആഷ് എന്നൊക്കെ പറഞ്ഞ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ജയിലർ കാണാൻ വേണ്ടിയിട്ട്. വീക്കെൻഡ് വിശേഷങ്ങളിൽ ഒന്ന് ഏറ്റവും വലുത് ചിലപ്പോൾ അത് തന്നെയായിരിക്കും അല്ലേ. അതിനോടൊപ്പം തന്നെ മറ്റ് പല പരിപാടികളും ഖത്തറിൽ നടക്കുന്നുണ്ട്. ആ ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പറഞ്ഞു തരാനായിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതിലേക്ക് എത്തുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് നമുക്ക് ആ ഒരു പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നെന്ന് ടിക്കറ്റിൻ്റെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് അറിയാം. ഒരുപാട് പേർക്ക് പോകണം എന്ന് ഇപ്പോഴും ആഗ്രഹം ഉണ്ടെന്ന് അറിയാം. നേരെ ക്യൂ ടിക്കറ്റ്സിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ ക്യൂൻ ഇവൻസിൻ്റെ തന്നെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പ്രെയർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ബാക്കി വിശേഷങ്ങൾ പറയാം.
2: പുണ്യവചനങ്ങളിലൂടെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: சர்ப்ரைஸ், 2026 பேருக்கு ஃப்ரீ ஷாப்பிங்.
1: கேட்டது சரியான லுலு 2026 ஃப்ரீ ட்ரோலி ப்ரமோஷன். നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു.
2: The Joy Wali Diwali by Joy Alukas is back. എല്ലാ ഫെസ്റ്റിവ് സീസൺ പോലെ ഈ പ്രാവശ്യം ഏറ്റവും മികച്ച ദീപാവലി ഓഫേഴ്സ് ജോയ് ആലുക്കാസിൽ തന്നെ. ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺ ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ 24-കാരറ്റ് ഗോൾഡ് ബാർസ് ആൻഡ് ക്യാഷ് വൗച്ചേഴ്സ് നേടാം. വെറും സീറോ മേക്കിംഗ് ചാർജസിൽ 8 ഗ്രാം 22-കാരറ്റ് ഗോൾഡ് കോയിൻസ് സ്വന്തമാക്കാം. കിടലൻ ഓഫേഴ്സും സ്റ്റണ്ണിംഗ് കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു ജോയ് ആലുക്കാസിൽ. ഓഫേഴ്സ് വാലിഡ് ഓൺ ടു 8th November 2026. TNC apply. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: It's back.
4: LG and Zappos mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, LG ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
1: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 31 വരെ മാത്രം. ടെക്സ്റ്റൈൽസിൽ ഇന്ത്യൻ ഗാർമെന്റ്സിന് വമ്പൻ ഫെസ്റ്റിവൽ ഓഫർ. റെഡിമെയ്ഡ് ഗാർമെന്റ്സിലും സാരികളിലും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. പാർത്താസ് ടെക്സ്റ്റൈൽസ്, ബർവ വില്ലേജ്.
5: ഹായ് നമസ്കാരം, ഞാനിന്ന് സ്വന്തം അപ്പം ചേർക്കാണ്. നമ്മുടെ സ്വന്തം ഗെസ്റ്ററിലെ റേഡിയോ.

0: enjoy Alukas 917 evenings presented by
1: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruji ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: This is Radio Suno
7: 91.7 FM.
6: Qatar's favorite radio station.
7: Favorite radio station.
8: Adi, ente birthday celebration enta chelavu ende?
9: ആകെ സെഡാണ് മോനെ.
10: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
8: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂത്ത്.
11: It's back. LG and Zappos mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
8: വേഗമാകട്ടെ ഈ ഓഫർ October 31 വരെ മാത്രം.
12: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.

ഈ ഒരു പാട്ടൊക്കെ കേട്ട് പോകുന്നതിനിടയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ വിഷ് ഒന്ന് പറയാമോന്ന് ചോദിച്ചിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സോ ബർത്ത്ഡേ വിഷസ് ടു എലിസബത്ത് ഫ്രം ജാക്കു. ജാക്കുവിന്റെ വക എലിസബത്തിന് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. അതിനോടൊപ്പം തന്നെ തബ്ഷീറിന് ഒരു ഹായ് പറയാമോന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നജീബും നിയാസുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തബ്ഷീറെ ഹായ് ഹായ്, എന്നാ ഉണ്ട് വിശേഷം, സുഖാണോ? അതിനിടയിൽ എനിക്ക് അടുത്ത ആളുടെ മെസ്സേജാണ്, ബ്രോ ദുബായിലെ ട്രാഫിക്കിന്റെ ഒരു ട്രാഫിക്കിന്റെ ഓക്കെ ഒരു ബിൽഡിംഗ് തന്നെ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ക്യാഷ് കൊണ്ടാണ് ഉണ്ടായെന്നുള്ള രീതിയിൽ പാവമാൾ അവിടുത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയാണ്. ആൻഡ് അനീഷിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണേന്ന് പറഞ്ഞിട്ട് ഫവാസ് ഇബ്രാഹിമിൻ്റെ മെസ്സേജ് ഉണ്ട്. സോ എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഗേൾസ് ആൻഡ് ബോയ്സ് ഹാപ്പി ബർത്ത്ഡേ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീക്കെൻഡിൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കാര്യങ്ങൾ അറിയണ്ടേ? അപ്പോൾ അതിലൊന്ന് ഈ പറഞ്ഞ പോലെ ഓൾ ദോഹ പോർട്ടിൽ നടക്കുന്ന അക്വത്തലോൺ ആൻഡ് നാഷണൽ അക്വത്തലോൺ ചാമ്പ്യൻഷിപ്പ് 2026 ആണ്. അത് നടക്കുന്നത് October 17th ആയിരിക്കും. 4:30 AM to 9 AM വരെ മിനാ ഡിസ്ട്രിക്ട് ഓൾ ദോഹ പോർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ഫെസ്റ്റിവൽ ഓഫ് വെക്കേഷൻ ആൻഡ് ഫൺ യെസ് അതാണ് നടക്കുന്നത് നമ്മുടെ 974 ബീച്ചിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. October 16th, വിച്ച് ഇസ് ടുമോറോ, 3 PM to 7 PM ആണ്. ഒരു ക്രിയേറ്റിവിറ്റി ആൻഡ് ഫൺ ആൻഡ് സ്മൈൽ അറ്റ് ദ സെയിം ടൈം എന്ന് പറയുന്ന പോലെ രസമായിട്ടൊരു ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഫ്ലേറ്റബിൾസ് ഉണ്ട്, ബബിൾ ഷോ ഉണ്ട്, ഫേസ് പെയിൻറിങ്, ക്രാഫ്റ്റ്, ആർട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആൻഡ് എൻട്രി എനിക്ക് തോന്നുന്നു ചെറിയ എന്തോ പൈസയാണെന്ന് തോന്നുന്നു. ജസ്റ്റ് അത് ഈ പറഞ്ഞ പോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് പറഞ്ഞപ്പോഴേക്കാണ് ദാ സർഫാസിന് ഒരു ഹായ് പറയാമോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. സർഫാസേ ഹായ്, എന്നാ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. സർഫാസിന് വേണ്ടി ഞാൻ അടുത്ത പാട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അടിപൊളി പാട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സർഫാസിന് വേണ്ടിയിട്ട് ഹായ് മാത്രം ആക്കണ്ട ഒരു പാട്ട് ഒരു നോട്ടെ. അതിനോടൊപ്പം തന്നെ ബ്രൈറ്റ് ബിനു, ഓക്കെ, ആളുടെ വക മെസ്സേജ് വന്നിരിക്കുകയാണ്. പ്ലീസ് കൺവേ ദ ബർത്ത്ഡേ വിഷസ് ടു മൈ കസിൻ ബെൽവിൻ. ബെൽവിൻ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാണ്. ഹ്യൂജ് ഫാൻ ഓഫ് റേഡിയോ സുനോ ടീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ബെൽവിൻ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ.

ഹായ് അഷ്ടമി കുട്ടി, ഹൗ ആർ യു എന്ന് ചോദിച്ച എന്റെ എന്താ പറയാ സദക്കുട്ടി സദയാണ് മെസ്സേജ് അയക്കുന്നത്. എപ്പോഴും അഷ്ടമി കുട്ടി എന്ന് പറഞ്ഞ സദ മാത്രമാണ് കേട്ടോ മെസ്സേജ് അയക്കാറുള്ളത്. താങ്ക് യു സദ, താങ്ക് യു ഫോർ ദ മെസ്സേജ്. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഓക്കെ, ഹായ് പറഞ്ഞതിനും പാട്ട് വെച്ചതിനും തോന്നുന്നു എന്തായാലും പാട്ട് വരുന്നുണ്ട്. ഹലോ മൈ ഡിയർ, റോങ് നമ്പറിൽ നിന്നും.

0: 97 evenings. Only on Radio Suno 91.7 FM.
1: 917 evenings.
2: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ്, 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
7: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു.
8: This is Radio Suno
9: 91.7 FM,
8: Qatar's favorite radio station.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ ജി എസ് സി ജി എസ് 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
4: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്സ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ ജി എസ് സി ജി എസ് 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ ജി എസ് സി നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് ജി എസ് സി ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
5: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
6: Adi, ende birthday celebration enda chelo vende.
7: ആകെ സെഡാണ് മോനെ.
8: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. കഥാസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: ടെക്സ്റ്റൈൽസിൽ ഇന്ത്യൻ ഗാർമെന്റ്സിന് വമ്പൻ ഫെസ്റ്റിവൽ ഓഫർ. റെഡിമെയ്ഡ് ഗാർമെന്റ്സിലും സാരികളിലും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ബാർതാസ് ടെക്സ്റ്റൈൽസ്, ബർവ വില്ലേജ്.
4: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
7: യു ആർ ലിസണിംഗ് ടു
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
9: ആകാശമായവളെ,
8: പാട്ടിൽ നിറയുന്ന പ്രണയം,
9: മീഴിയിലേക്ക്
8: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
3: യൂണിവേഴ്സ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
10: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil Verum 10% Advance Nalgi Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkooti Book Cheyyu. Offer November 7 Vare Matram.
2: Powered by
0: Khattarine Arabic Mandiyude Best Destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood Thudangi Authentic Arabic Cuisine Ruji Ariyam. Call 4000-1707. And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ എവിടേക്ക് പോകണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്ങനെ നമ്മൾ മറക്കും അല്ലേ? ഇന്നലെ മുതൽ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ടിക്കറ്റ് വാങ്ങാനുള്ള ഒരു രീതി, എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട രീതി എല്ലാം ചോദിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് കോൺടെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു, ആൻഡ് ഫൈനലി ഇറ്റ് ഗോട്ട് ഓവർ ടുഡേ. അപ്പോൾ നമ്മളുടെ ഒക്കെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷഹബാസ് അമൻ, ആ ഒരു സിംഗറിൻ്റെ നല്ല നല്ല പാട്ടുകൾ പോയി ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്യൂ നിവൻസ് അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ക്യു എൻ സി സിയിലേക്ക് എത്തുക. ക്യു എൻ സി സിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യുക. ക്യൂ ടിക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ക്യൂ നിവൻസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിൻ്റെ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിച്ചാലും യു വിൽ ഗെറ്റ് ദ ടിക്കറ്റ്സ് ആൻഡ് എവറിത്തിങ്. സോ ഡോണ്ട് ഫോർഗെറ്റ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്യു എൻ സി സിയിൽ നാളെ ഇതേ സമയം അവിടെ പ്രോഗ്രാം നടക്കുകയായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നേരത്തെ കൂട്ടിയിട്ട് തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോളൂ എന്നുള്ളൊരു കാര്യം. വേഗം വേഗം ഇപ്പോൾ ഇതാ അത് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേഗം എടുത്ത് റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ആസ്വദിക്കാനായിട്ട് പോവുകയാണ്. പാടിയും പറഞ്ഞും നമ്മളോടൊപ്പം കുറേ നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ഷഹബാസ് അമൻ എന്തായാലും അവിടെ ഉണ്ടാവുന്നതായിരിക്കും. ജാച്ചു എൻമൂജി പ്രസൻസ് ഈ ഒരു പ്രോഗ്രാം, അതായത് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു, ടീ ടൈം പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു, ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഒരുമിച്ച് ആ ഒരു ഹാളിൽ, ക്യു എൻ സി സി ഹാളിൽ ആഘോഷിക്കാം.
5: ചെന്നൈ ബീറ്റ്സ്.

0: Radio Suno 91.7 FM Qatar's favorite radio station. Safari Anniversary Celebration. Today's exclusive deals.
1: Yellow banana, big India. 1 kilo, 7 riyal, 50 dirham.
0: Coconut whole, India. 1 piece, 1 riyal, 50 dirham.
1: Ash gourd Oman. 1 kilo, 2 riyal, 50 dirham.
0: Yam India, 1 kilo, 5 riyal, 75 dirham.
1: Tanzanian mutton, 1 kilo, 34 riyal, 75 dirham.
0: Fresh prawns, small, Saudi Arabia, 1 kilo, 11 riyal.
1: Fresh sardine Oman, 1 kilo, 3 riyal, 50 dirham.
0: Sadia chicken griller, 1400 gram, 10 riyal, 75 dirham.
1: Fresh white eggs, 30 pieces tray, 9 riyal, 50 dirham.
0: Chicken dum biryani, 500 gram, 5 riyal, 50 dirham.
1: This offer, Qatar's all safari outlets, in October 15.
2: Safari, world-class shopping experience, Doha, Qatar. Pay just 10% advance at Joya Lucas to book your favorite jewelry now.
3: Now? We still have time for the festive season.
2: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
4: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
8: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.

0: on 7 evenings. Only on Radio Suno 91.7 FM.
1: Joy Alukas 917 Evenings
2: presented by
3: Joy Alukasil verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
4: powered by
5: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
6: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. സമയം 8 മണി കഴിഞ്ഞ 3 മിനിറ്റ്. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മളിങ്ങനെ വീക്കെൻഡ് പ്ലാനേഴ്സ് പറഞ്ഞു പോകുന്ന കൂട്ടത്തില് ഒന്നാണ് ഫുവേറത്ത് കൈറ്റ് റിസോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഈ പറഞ്ഞ പോലുള്ള ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ത്രൂ ഔട്ട് ദ ഡേ ഉള്ളൊരു സംഭവമാണ് ഫുവേറത്ത് ബ്രേക്ക് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഫാമിലീസിനും വേണ്ടിയിട്ടുള്ളൊരു തീം ബേസിലുള്ള വാട്ടർ ആൻഡ് ഡെസേർട്ട് സ്പോർട്സും ലൈവ് എൻ്റർടൈൻമെൻസും ബീച്ച് വോളിബോൾ ടൂർണമെൻറ്റ്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും എഗെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഒരു 15 റിയാല് മുതൽ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫാമിലി, എനിക്കൊന്ന് ഈ ഒരു വീക്കെൻഡിൽ കുറേ ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളുണ്ട്. ഫാമിലി എക്സ്പ്ലറേഷൻ ജേണി, അത് മിയ ഐ മീൻ നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ എന്നുള്ള രീതിയിൽ അവരായിട്ട് എടുത്തിരിക്കുന്ന ഒരു പുതിയ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം ഫാമിലി എക്സ്പ്ലോറിംഗ് ജേണി എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതിലൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും എല്ലാവർക്കും വന്നിട്ട് അവിടെ ഉള്ള ഓരോ സംഭവങ്ങളും കൂടുതൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ കൊടുക്കാനും ഐ മീൻ കൂട്ടാനും അതിനോടൊപ്പം തന്നെ ഭയങ്കര രസമായിട്ട് റിച്ച് കൾച്ചറൽ ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു കുട്ടികളാണെങ്കിൽ ഒരു 6 വയസ്സിനും 12 വയസ്സിനൊക്കെ ഇടയിലുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ തന്നെ ഫാമിലീസിൻ്റെ കൂടെ വന്ന് അവിടുത്തെ ഗാലറീസും ഫാമിലി എക്സിബിറ്റ്സും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രയോ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തായാലും ഡയറക്റ്റ്ലി അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും. ഒക്ടോബർ 17 9 AM to 7 PM വരെയാണ് ടൈമിംഗ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി എന്തായാലും നേരെ നമുക്ക് മിന്നാരത്തിലൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit Bima.com.qa. Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
1: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
1: Yes.
0: What's the catch?
1: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
1: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
2: Namaskaram. ഞാൻ ജി എസ് റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency. Radio
2: Sunum. ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ
3: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
4: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Uridu TV channel number 911
0: Safari anniversary celebration today's exclusive deals
3: Yellow banana, big India, 1 kilo, 7 riyal, 50 dirham.
0: Coconut whole, India, 1 piece, 1 riyal, 50 dirham.
3: Ash gourd Oman, 1 kilo, 2 riyal, 50 dirham.
0: Yam India, 1 kilo, 5 riyal, 75 dirham.
3: Dansanian mutton, 1 kilo, 34 riyal, 75 dirham.
0: Fresh prawns, small, Saudi Arabia, 1 kilo, 11 riyal.
3: Fresh sardine Oman, 1 kilo, 3 riyal, 50 dirham.
0: Sadia chicken griller, 1400 gram, 10 riyal, 75 dirham.
3: Fresh white eggs, 30 pieces tray 9 riyal 50 dirham
0: chicken dum biryani 500 gram 5 riyal 50 dirham
3: ee offer Qatar le ella safari outletgalilum inna october 15
4: safari world class shopping experience doha qatar
5: hi naan job kuriyan ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ
6: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ
7: ആകെ സെഡാണ് മോനെ
8: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ അപ്പൊ എങ്ങനാ പോയാലോ
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം സംസം മന്തി ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ മന്തി മദ് ബി മദ് ഫുഡ് മദ്

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 Evenings. Joy Alukas 917 Evenings. Presented by
1: Joy Alukasil Verum 10% Advance Nalgi Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkooti Book Cheyyu. Offer November 7 Vare Matram.
2: Powered by
3: Khattarine Arabic Mandiyude Best Destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgoot Thudangi Authentic Arabic Cuisine De Ruji Ariyam. Call 4000-1707.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: സ്മാർട്ടോക്കിൽ അതിഥിയായി എത്തുന്നു പുസ്തകങ്ങളുടെ ലോകത്തെ കൗതുകങ്ങളുമായി 2 മിനിറ്റ് ടീക്ക് എന്ന സോഷ്യൽ മീഡിയ പേജിൽ നിന്നും രഘുരാമൻ എ വി.
6: ലോകത്തിലെ ഏറ്റവും അധികം മുതിർന്നവർ വായിച്ചിട്ടുള്ള കുട്ടികളുടെ പുസ്തകം ഏതാണെന്നറിയോ? അത് ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന ആന്റോൺ ദേശാന്റിന്റെ പുസ്തകമാണ്. അപ്പോ ഈ പുസ്തകം സത്യം പറഞ്ഞ ഒരു 8 വയസ്സ് 10 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വായിക്കുമ്പോൾ ഒരു ബാലസാഹിത്യ കൃതി പോലെ തന്നെയാണ് ഇരിക്കുക. എന്നാൽ നിങ്ങൾ ഓരോ ഏജിൽ വായിക്കുമ്പോഴും ഇപ്പൊ ഒരു 20 വയസ്സിൽ വായിക്കുമ്പോൾ നമുക്കിതില് ഫ്രണ്ട്ഷിപ്പ് ഡിസ്കവർ ചെയ്യാൻ പറ്റും, ഒരു 30 വയസ്സിൽ പ്രണയം ഡിസ്കവർ ചെയ്യാൻ പറ്റും, ഒരു 50 വയസ്സിൽ ജീവിതത്തിലെ മീനിങ് ഡിസ്കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഓരോ ഏജിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ദ ലിറ്റിൽ പ്രിൻസ്.
5: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് യു ബൈ
7: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol Diamond and Precious Gem Jewelry purchase inodoppan needu free cash vouchers.

ഭയങ്കരിയാ ഓ റബ്ബാ ഭയങ്കരിയാ. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഭയങ്കരിമാർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? എന്തായാലും ഇപ്പൊ ഇവിടെ ഒരു ഭയങ്കരിയാണ് ഉള്ളത്, കൂടെ തന്നെ ഉണ്ട്, അഷ്ടമിയാണ്. അപ്പൊ കുറച്ചധികം നേരമായി നമ്മൾ 2 മണി മുതൽ ഒരുപാട് സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീക്കെൻഡിലെ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു, എവിടെയാണ് എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അഷ്ടമി എന്താ നിസ അണ്ണനെ കാണാൻ പോയിട്ട് എന്തായി? ഓ, നമ്മുടെ വീരമണി അണ്ണനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മക്കളെ. അണ്ണൻ ഫുൾ പറ്റിക്കല. അണ്ണനെ നിസ രാവിലെ മെസ്സേജ് അയക്കും, അണ്ണാ ഞാൻ ഇപ്പൊ കോൾ പണ്ടേ, അണ്ണാ ഫോൺ എടുക്കുങ്ക, ഓക്കെ ഓക്കെ. അപ്പൊ അവിടുന്ന് കോൾ മെസ്സേജ് വരും, ഓക്കെ ഞാൻ ഇപ്പോ അറ്റൻഡ് പണ്ടേ, നിങ്ങ കോൾ പണ്ണുങ്ക എന്നൊക്കെ പറയും. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിളിക്കുമ്പോഴത്തേക്കും അണ്ണ ഫോൺ എടുക്കൂല, ഒന്നും എടുക്കൂല. അങ്ങനെ ആകെ മൊത്തത്തി നിസേനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് അണ്ണൻ. എന്തായാലും ഇവിടെ അതിനിടയിൽ പാട്ടൊക്കെ കേട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കുറച്ചധികം ആൾക്കാർ. ഷർഫസ് മുഹമ്മദ് അടിപൊളിയായിട്ട് വീക്കെൻഡൊക്കെ എല്ലാവരും ആഘോഷിക്കും കേട്ടോ. ഒരുപാട് വീക്കെൻഡായിട്ട് എനിക്ക് തോന്നുന്നു ജയിലർ 2 കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കായിരിക്കാം, അല്ലെങ്കിൽ അവർ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ധൃതിയിലായിരിക്കാം. കുറേ പേര്, അതായത് ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡിജിറ്റലിലെ തമിഴ് പേഴ്സൺ ഉണ്ട്, ആൻഡ് വി വെർ ടെല്ലിങ് ഹിം ടിക്കറ്റ് എടുത്തോ, ഇല്ല അത് ടിക്കറ്റ് കൊഞ്ചം അപ്പുറമാ എടുക്കേ തിങ്ക് പണിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളെങ്ങനെയാണ് സംസാരിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തിങ്ക് പണ്ണാനോ, എവിടെ തിങ്ക് പണ്ണാൻ, ടിക്കറ്റൊന്നും കിട്ടുന്നില്ല, എല്ലാം ഷോ ഒക്കെ ബുക്ക്ഡാണ്, നാളേക്ക് പാക്കറേന്നൊക്കെ, നാളെയും കിട്ടാൻ പോകുന്നില്ല ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഫുൾ ടിക്കറ്റും ഭയങ്കരമായിട്ട് ബുക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ടിക്കറ്റൊക്കെ എടുക്കൂ, എൻജോയ് ചെയ്യൂ, ജയിലർ 2 അടിപൊളിയായിട്ട് ആഘോഷിക്കൂ. ഞങ്ങളും ഇന്ന് രാത്രി പോയി കാണും, രാത്രി എന്ന് പറഞ്ഞാൽ പാതിരാത്രി പോയി കാണും, വേറെ ടിക്കറ്റൊന്നും കിട്ടാതില്ല. അങ്ങനെയാണ്, കോമഡിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീക്കെൻഡ് അടിച്ച് പൊളിക്കൂ കേട്ടോ. അപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി വീക്കെൻഡ്. Chennai beats Tamil head of the hour in the art of podumakkolanda.

0: എനിക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
8: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
9: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
8: അപ്പൊ കാർ,
9: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
5: 1020 km കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ GSE showroom at East Industrial Road.
10: This is Radio Suno
11: 91.7 FM,
10: Qatar's favorite radio station.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Hi, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
2: You are listening to Radio Suno.
1: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Yeah,

रेडियो सुनो 91.7 FM, 91.7 FM. कदर्स फेवरेट रेडियो स्टेशन.